ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:27. 103.6 മെഗാ ഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 17, കൊല്ലവർഷം 1201, മേടം 24, 2026 മെയ് 7 വ്യാഴാഴ്ച.

0: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ദേവദാസ് നന്മണ്ട.
2: ഏത് ജീവിതത്തിൻ്റെയും അടിസ്ഥാനം ചില ബന്ധങ്ങളാണ്. അതാണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. പഠിക്കുന്ന കാലത്ത് വംശീയ വിദ്വേഷം നേരിട്ട് അതുവരെ മറ്റുള്ളവരുമായി ഉണ്ടാക്കിയ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്ന നെൽസൺ മണ്ടേലയുടേതാണ് ഈ വാക്കുകൾ അഥവാ ഈ നിരീക്ഷണം. മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ നിലനിൽപ്പിന് ചില ബന്ധങ്ങൾ നിർണായകമാണ്, അനിവാര്യമാണ്. പ്രത്യേകിച്ചും കുടുംബ സൗഹൃദ ബന്ധങ്ങൾ. ജനനം മുതൽ മരണം വരെയും പരാശ്രയം ആവശ്യമുള്ള ഒരു ജന്തുവിഭാഗം എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും ഇതര ജന്തുസമൂഹവുമായുള്ള സഹവർത്തിത്വവും സമ്പർക്കവും സഹവാസവും ജീവിതം കൂടുതൽ ഗുണമേന്മയുള്ളതാക്കി അതിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ചിലപ്പോൾ സഹായകമാകാറുണ്ട്. ഇങ്ങനെയുള്ള ജീവിതം യഥാർത്ഥത്തിൽ ഒരു കലയാണ്. കോ ലിവിംഗ് ഈസ് എൻ ആർട്ട് എന്ന് കേട്ട് കാണും. വ്യത്യസ്ത ആളുകൾ, ശീലങ്ങൾ, സംസ്കാരങ്ങൾ തുടങ്ങി എല്ലാം ഇടകലർന്ന് സ്വരച്ചേർച്ചയില്ലാത്ത ജീവിതങ്ങൾ നിരവധിയാണ്. എവിടെ ജീവിക്കണമെങ്കിലും ചില വിട്ടുവീഴ്ചകൾക്ക് നാം തയ്യാറാകേണ്ടി വരും. മറ്റുള്ളവരെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള മനസ്സാണ് പ്രധാനം. നല്ല മനസ്സിലൂടെയാണ് നല്ല ബന്ധങ്ങളുടെ തുടക്കവും തുടർച്ചയും സാധ്യമാകുന്നത്. ഏത് ജീവിതത്തിൻ്റെയും അടിത്തറയാണ് ബന്ധങ്ങൾ. അടിത്തറയ്ക്ക് ഊനം തട്ടിയാൽ അങ്ങ് മോന്തായം വരെ അത് ബാധിക്കുമെന്നത് കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലും ശരിയാണ്. പരസ്പര വിശ്വാസം, സ്നേഹം, ദയ തുടങ്ങിയ നമ്മുടെ വൈകാരിക ഭാവങ്ങളെല്ലാം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും അറ്റുപോയതും അകന്നു നിൽക്കുന്നതുമായ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും അനിവാര്യമാണ്. ചില ബന്ധങ്ങളുണ്ട്, എന്തിനു തുടങ്ങി, എവിടെ നിന്ന് തുടങ്ങി, എങ്ങനെ തുടങ്ങി എന്നൊന്നും നിശ്ചയം കാണില്ല. അത് പ്രണയബന്ധമാകാം, കേവല സൗഹൃദമാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമൂഹിക ബന്ധങ്ങളുമാകാം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ബന്ധങ്ങളുടെ തിളക്കത്തിന് മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് നമ്മുടെ ലോകവും ഒരു ഗ്രാമമായി ചുരുങ്ങി. തന്നിമിത്തം ചില ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാകുന്നതിനുള്ള സാധ്യതകളേറി. ഏത് തരത്തിലുള്ള പരബന്ധമായാലും സ്വന്തം ഭദ്രതയും സാമൂഹ്യ ഭദ്രതയുമാണ് പ്രധാനം. സുതാര്യവും സ്നേഹമസൃണവുമായ ആശയവിനിമയം ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് അനിവാര്യമാണെന്നിരിക്കെ മറ്റുള്ളവരെ കേൾക്കാൻ, അവരെ കാണാൻ, ചേർത്ത് പിടിക്കാൻ തുടങ്ങിയ എല്ലാറ്റിനും അവസരമൊരുക്കുക എന്നതാണ് പ്രധാനം. അതിജീവനത്തിനും അഭിവൃദ്ധിക്കും അത് അത്യാവശ്യമാണ്. കൂടാതെ മാനസികവും വൈകാരികവുമായ ക്ഷേമത്തിനും നല്ല ബന്ധങ്ങൾ കൂടിയേ തീരൂ. ഒരു അത്യാവശ്യഘട്ടത്തിൽ ബന്ധുജനങ്ങളോടോ സുഹൃത്തുക്കളോടോ ഒരു സഹായം അഭ്യർത്ഥിക്കുന്നത് ഒരു ബലഹീനതയായി കാണേണ്ടതില്ല. ഒരു തരത്തിലും അത് അഭിമാനത്തിന് ഒരു ക്ഷതവും ഏൽപ്പിക്കുന്നില്ല, മറിച്ച് അതൊരു വിവേകമാണ്. ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിനുള്ള ഏറ്റവും യുക്തമായൊരു വഴി കൂടിയാണത്. തട്ടിവീഴുമ്പോൾ കൈപിടിക്കാനായി ഒരാളെങ്കിലും കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം പകുതി കുറഞ്ഞതായി അനുഭവവേദ്യമാകും. നഷ്ടപ്പെടുന്ന സമയവും ബന്ധങ്ങളും ഏതാണ്ട് ഒരേപോലെയാണ് ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്നത്. കുടുംബ സാമൂഹ്യ ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിച്ചിരുന്ന നമ്മുടെ തനത് സംസ്കാരത്തിന് മേൽ സ്വാർത്ഥമോഹം വന്ന് മൂടിയാൽ സുന്ദരമായി ആസ്വദിക്കേണ്ട വാർദ്ധക്യം പോലും ഏകാന്തതയുടേതായി മാറിയേക്കും, ഒറ്റപ്പെടലുകളുടേതുമാകും. പ്രതീക്ഷകളും പ്രത്യാശകളും പടികടക്കും. ഇങ്ങനെ സംഭവിക്കുന്ന പക്ഷം ഇതിനെല്ലാം നിമിത്തമായ കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോഴേക്കും തിരുത്തലുകൾ നടത്താനുള്ള സമയം കഴിഞ്ഞിരിക്കും. അതിനുള്ള സാധ്യതകൾ അടയും, അവസാനിക്കും. ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം മാറി മെച്ചപ്പെട്ട കുടുംബ ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ തുടങ്ങി

0: എല്ലാം ശക്തമാകണം. ഉയർന്ന രീതിയിലുള്ള ഒരു സാംസ്കാരിക പരിവേഷവും ആ ബന്ധങ്ങൾക്ക് കൈവരണം. അങ്ങനെ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നെല്ലാം സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും വേർതിരിവുകൾ വിവേചിച്ചറിയാനുള്ള സാമൂഹ്യ പാഠങ്ങൾ നാം പഠിക്കണം. അതുവഴി ബന്ധവിച്ഛേദനം ഉൾപ്പെടെയുള്ള സാമൂഹ്യ തിന്മയ്ക്ക് നിദാനമായ കർമ്മങ്ങളെ സുമനസ്സാ വെറുക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ മനസ്സാക്ഷി വളരണം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ദേവദാസ് നന്മണ്ട.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ BJP ഗവൺമെന്റ് രവീന്ദ്രനാഥ് ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ബംഗാളിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ അടുത്ത അനിയായി ചന്ദ്രനാഥ് രഥ് നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. മോട്ടോർ ബൈക്കുകളിലെത്തിയ അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിവെക്കുകയായിരുന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. May 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7-വയസ്സുകാരിയിൽ ആരോഗ്യവകുപ്പ് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റിനാണ് മരിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ അമേരിക്കയും ഇറാനും പ്രാഥമിക ധാരണയിലേക്ക് നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങളടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് ഫിഡെറേറ്റഡ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിൻ്റെ ഫിഡെ മാസ്റ്റർ ജോൺ വേണി അക്കരക്കാരൻ ചാമ്പ്യനായി. കോഴിക്കോടിൻ്റെ തന്നെ ഹർഷ ബക്കാർ 2-ാം സ്ഥാനവും കോട്ടയത്തിൻ്റെ രജത് രഞ്ജിത് 3-ാം സ്ഥാനവും നേടി. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 കാവ്യാഞ്ജലി. ഏറ്റുമാനൂർ സോമദാസൻ രചിച്ച കുഞ്ചു എന്ന കവിത. ആലാപനം കാവാലം ശ്രീകുമാർ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി. തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജക ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം ഇത് ഭൂമിയാണ്. 7:20 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം. സഹപ്രായോജക വെനീസിയ ബാദ്വേയർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം. സഹപ്രായോജക GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം. സഹപ്രായോജക നേത്ര ഐ ഫൗണ്ടേഷൻ. ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ക്വിസ്. സഹപ്രായ

ആയോജക വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ അടയാള പ്രേതം. 8:02 ശോഭിക വെഡിംഗ് മോൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 9:02 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. 9:30 വാർത്താ തരംഗിണി. 10:02 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: കാവ്യാഞ്ജലി.
1: ഏറ്റുമാനൂർ സോമദാസന്റെ കുഞ്ചു എന്ന കവിത ആലപിക്കുന്നത് കാവാലം ശ്രീകുമാർ.

0: നിങ്ങൾ കേട്ടത് ഏറ്റുമാനൂർ സോമദാസന്റെ കുഞ്ചു എന്ന കവിത. ആലപിച്ചത് കാവാലം ശ്രീകുമാർ.
1: കാവ്യാഞ്ജലി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ കുരുക്ഷേത്രം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി, പി ജയചന്ദ്രൻ പാടിയത്.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: എം എസ് ബാബുരാജ് സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഭദ്രദീപം. ഗാനരചന വയലാർ രാമവർമ്മ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മായ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് നടക്കുന്ന ചില പരിപാടികളെ കുറിച്ച് പറയാം. ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ ലോക ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള സയന്റിഫിക് സെമിനാർ നാഷണൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി ചെയർമാൻ ഡോക്ടർ താരകേശ്വർ ജെയിൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ 8:30. കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ രാവിലെ 9 മണിക്ക് അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയിൽ സിനിമാ പ്രദർശനം. ഉദ്ഘാടന ചടങ്ങ് വൈകിട്ട് 6:30. മുതലക്കുളം പൂർണ 4 TBS ഹാളിൽ വൈകിട്ട് 4 മണിക്ക് ടാഗോർ ജയന്തി ആഘോഷം, ടാഗോർ കവി സമ്മേളനം. ഉദ്ഘാടനം PP ശ്രീധരനുണ്ണി നിർവഹിക്കും. എലത്തൂർ CMC സ്കൂളിൽ വൈകിട്ട് 4 മണിക്ക് എലത്തൂർ പബ്ലിക് ലൈബ്രറി സംഘടിപ്പിക്കുന്ന വർണ്ണക്കൂടാരം, വായനക്കളരി, കുട്ടികളുടെ അവധിക്കാല ക്യാമ്പ്. ഹൈസൺ ഹോട്ടലിൽ റോട്ടറി ക്ലബ്ബ് ഏർപ്പെടുത്തിയ ദരായസ് മാർഷൽ എൻഡോമെൻ്റ് അവാർഡ് പ്രഖ്യാപനവും സമർപ്പണവും രാത്രി 7:30.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: അന്തപ്പനെന്താ ഒരു മൗനം?
8: പരസ്യത്തില് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
9: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
10: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
11: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
12: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
13: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
14: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം സമർപ്പിക്കുന്നത്
15: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
16: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
17: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
16: HNK യൂറോളജി സെന്റർ.

0: നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ ബിജെപി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ വാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത എംഎൽഎമാർ 11 മണിയോടെ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഔപചാരിക യോഗത്തിനെത്തിയ സാമാജികരുമായി എഐസിസി നിയോഗിച്ച നിരീക്ഷകർ വിശദ കൂടിക്കാഴ്ച നടത്തിവരികയാണ്. മുകുൾവാസിനിക്കും അജയമാക്കനും ഇതിനായി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: യുഡിഎഫിലെ ഘടകകക്ഷികളുമായി മന്ത്രിസ്ഥാനം സംബന്ധിച്ച് എഐസിസി നേതാക്കൾ സമാന്തര ചർച്ചയും നടത്തും. ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും യുഡിഎഫ് നിയമസഭാ കക്ഷി യോഗം ചേരുക. യോഗത്തിൽ തെരഞ്ഞെടുക്കുന്ന നേതാവ് ഗവൺമെന്റ് രൂപീകരണത്തിന് ഗവർണറെ കണ്ട് അവകാശമുന്നയിക്കും. തമിഴ്നാടിന്റെ ചുമതല കൂടി വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവിടുത്തെ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് പോയിരുന്നു. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും യുഡിഎഫ് നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കാണുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുടങ്ങിയ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ട്.
0: പശ്ചിമബംഗാളിൽ ഗവൺമെന്റ് രൂപീകരണം അവസാനഘട്ടത്തിലെത്തി. രവീന്ദ്രനാഥ് ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ ബിജെപി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനും അനുബന്ധ കാര്യങ്ങൾക്കും ഉന്നതതല യോഗങ്ങൾ കൊൽക്കത്തയിൽ ചേരുകയാണ്. ഭവാനിപൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മമതാ ബാനർജിയെ 15,000-ൽപ്പരം വോട്ടിന് തോൽപ്പിച്ച സുവേന്ദു അധികാരിയാകും മുഖ്യമന്ത്രി എന്നാണ് സൂചന. ഡെസ്ക് റിപ്പോർട്ട്.
1: അതിനിടെ ബിജെപി നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥ് നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. മോട്ടോർ ബൈക്കുകളിൽ എത്തിയ അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിവെയ്ക്കുകയായിരുന്നു. ചന്ദ്രനാഥിനെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ബുദ്ധദേവ് ബേരയ്ക്കും വെടിയേറ്റു. ഗുരുതരാവസ്ഥയിലായ ഇയാളെ കൊൽക്കത്തയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കിഴക്കൻ മിഡ്നാപൂർ സ്വദേശിയായ ചന്ദ്രനാഥ് ഏറെക്കാലമായി മധ്യഗ്രാമിലാണ് താമസം. ഭവാനിപൂരിൽ മത്സരിച്ച സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘത്തിലെ പ്രധാനിയാണ് ചന്ദ്രനാഥ്. സംഭവത്തിന്റെ ഉത്തരവാദികൾ തൃണമൂൽ നേതാക്കളായ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയുമാണെന്ന് ബിജെപി സംസ്ഥാന നേതാക്കൾ ആരോപിച്ചു.
0: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് നടൻ വിജയിന്റെ തമിഴക വെട്ടിക്കടകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റ് നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കോൺഗ്രസ് പിന്തുണയോടെയാണ് ഗവൺമെന്റ് രൂപീകരണത്തിന് വിജയ് അവകാശവാദം ഉന്നയിച്ചത്. ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ് ഗവർണറോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണം. ഓപ്പറേഷൻ സിന്ദൂർ ആദ്യ വാർഷികം ഇന്ന്. 2025 മെയ് 7 മുതൽ 9 വരെ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകരതാവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തു. 100-ലേറെ ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്തു. സിന്ദൂർ വിജയവുമായി ബന്ധപ്പെട്ട് സൈനിക വിഭാഗങ്ങളുടെ സംയുക്ത വാർത്താസമ്മേളനം ഇന്ന് ജയ്പൂരിൽ നടത്തും. 40-ന് മേൽ പ്രായക്കാരായ തൊഴിലാളികളുടെ വാർഷിക ആരോഗ്യ പരിശോധനാ പരിപാടി ന്യൂഡൽഹിയിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ESIC വരിക്കാർക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പുതിയ 4 ലേബർ കോഡുകളിലാണ് വൈദ്യപരിശോധന നിയമപരമാക്കിയത്. രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ഭാരമേറിയ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുൾപ്പെടെ അപകടകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രായം കണക്കിലെടുക്കാതെ പരിശോധന നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരമാകാൻ സഹായിക്കുന്ന പ്രാഥമിക ധാരണയിലേക്ക് അമേരിക്കയും ഇറാനും നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങളടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 30 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം വിപുലമായ കരാർ തയ്യാറാക്കാനാണ് ആലോചന. നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ അറിയിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്നും

US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതല ഏൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. മാധ്യമ പ്രക്ഷേപണ പൊതുസമ്പർക്ക രംഗങ്ങളിലെ പ്രാഗൽഭ്യം കണക്കിലെടുത്താണ് നിയമനം. ഗവർണറുടെ അനുമതിയില്ലാതെ ഏറ്റെടുത്ത സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് ഒഴിഞ്ഞു. ലോക്ഭവനിൽ ഹാജരായി വിശദീകരണം നൽകിയ ശേഷമാണ് അദ്ദേഹം കൌൺസിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതായി കാണിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. അതേസമയം പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതലെടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. കായികരംഗത്ത് പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും ശാരീരിക ക്ഷമതയെക്കുറിച്ച് അവബോധം വളർത്താനുമാണ് മെയ് 7 അത്ലറ്റിക്സ് ദിനമായി ആചരിക്കുന്നത്. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത 1 ഗോളിന് ചെന്നൈയിൻ FC പഞ്ചാബ് FC പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ 33 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌ ഏക്ന സ്റ്റേഡിയത്തിലാണ് മത്സരം. കോഴിക്കോട്ട് ഫിഡേറേറ്റഡ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിന്റെ ഫിഡേ മാസ്റ്റർ ജോൺ വേണി അക്കരക്കാരൻ ചാമ്പ്യനായി. കോഴിക്കോടിന്റെ തന്നെ ഷർഷ ബക്കർ 2ാം സ്ഥാനവും കോട്ടയത്തിന്റെ രജത് രഞ്ജിത്ത് 3ാം സ്ഥാനവും നേടി. ദേശീയ മത്സരത്തിൽ ഇവർ കേരളത്തെ പ്രതിനിധീകരിക്കും. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ തലശ്ശേരി പന്നിയൂരിലെ KP ഭാസ്കരൻ എന്ന പന്നിയൂർ ഭാസി നിര്യാതനായി. 85 വയസ്സായിരുന്നു. നാടൻകല, നാടകം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിൽ ഒട്ടേറെ രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയം ഭാസിയുടെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും. കൊല്ലം കടക്കലിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. തുടയന്നൂർ വിളന്തറയിലെ സഞ്ജീവാണ് മരിച്ചത്. രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ 2 പേർ ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് തിരിച്ചു കയറി. കടക്കലിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് സഞ്ജീവിനെ പുറത്തെടുത്തത്. ചെറുതുരുത്തിയിൽ കുഴഞ്ഞു വീണ് മരിച്ച 7 വയസ്സുകാരിയിൽ ആരോഗ്യവകുപ്പ് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനി സൻഹ മെഹറിനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 28ന് ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല. പിടികൂടിയ പാമ്പിനെ ചാക്കിലേക്ക് മാറ്റുന്നതിനിടെ വനം വകുപ്പ് വാച്ചർക്ക് പാമ്പ് കടിയേറ്റു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിന്ന് പിടിച്ച മൂർഖൻ പാമ്പിനെ നിലമ്പൂർ RRT ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാച്ചർ MS സന്തോഷിനെ കടിയേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 1 കിലോയോളം കഞ്ചാവുമായി ഒളവണ സ്വദേശി മുഷാരുദ്ദിനെ കോഴിക്കോട് നല്ലളം പോലീസ് പിടികൂടി. നൈറ്റ് പട്രോളിംഗ് സംഘത്തെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. 15 പാക്കറ്റുകളിലായി സൂക്ഷിച്ച 930 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കൊല്ലം ഇരവിപുരത്ത് MDMA തട്ടാമല സ്വദേശി സെയ്താലി എന്നയാളും പിടിയിലായി. ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ ശാസ്ത്ര സെമിനാറും ഗവേഷണ പ്രബന്ധാവതരണങ്ങളും നടത്തും. ഇന്നലെ ദിനാചരണത്തിന്റെ ഭാഗമായി BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചടങ്ങ് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചർച്ച ചെയ്തു. മെയ് 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കൺസൾട്ടൻസി സ്ഥാപന ഉടമ പിടിയിലായി. പറവൂർ സ്വദേശി ജിബിയാണ് പിടിയിലായത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട് ഉപയോഗിച്ച് 60 ലക്ഷം രൂപയുടെ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ കോഴിക്കോട്ട് വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ ആദ്യവാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം രാവിലെ 8:07 കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ട ലോകമാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1:42, 8:32 തിരുവനന്തപുരത്ത് നിന്ന് ലോകമാന്യ തിലകിലേക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 46 വൈകിയോടുന്നു. അടുത്ത 2 കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റ് യാത്രാവണ്ടികൾ നിലവിൽ കൃത്യസമയം പാലിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
5: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ദി റിയൽ എഫ്എം 103.6.
0: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
9: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഓഹരി വിപണി ഇന്നലെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികളായ BSE സെൻസെക്സ് 940 വർദ്ധിച്ച് 77,958, നിഫ്റ്റി 298 വർദ്ധിച്ച് 24,330 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 111,560 രൂപ, വെള്ളി കിലോഗ്രാം 254,500 രൂപ.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
9: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
10: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
4: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
11: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
12: 24 പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: ഭാരതം കണ്ട ഏറ്റവും മഹാനായ സർഗധനൻ രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമാണ് മെയ് 7. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ ഉദ്ബോധിപ്പിക്കുന്ന, ജനലക്ഷ്യങ്ങൾക്ക് ഇന്നും പ്രചോദനമേകുന്ന ഒരു ഗാനമുണ്ട് രവീന്ദ്രനാഥ ടാഗോറിന്റേതായി, എക്ല ചോലോ രേ.

പല ഗായകരും പലയാവർത്തി പാടി പ്രശസ്തമാക്കിയ ഈ ഉദ്ബോധന ഗാനം 2012 കഹാനി എന്ന ഹിന്ദി ചിത്രത്തിൽ ഒരു ഫ്യൂഷൻ സംഗീത ശില്പമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗാനത്തിന് ആലാപനത്തിലൂടെ നേതൃത്വം നൽകുന്നത് മറ്റാരുമല്ല അമിതാഭ് ബച്ചൻ.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
1: ഭൂമിയെയും ഭൂപ്രകൃതിയെയും അളവറ്റ സമ്പത്തിന്റെ സ്രോതസ്സായി കാണുന്ന ആധുനിക മനുഷ്യൻ പ്രകൃതി വിഭവങ്ങളുടെ ഖനനം നിരുപാധികം തുടരുകയാണ്. മണ്ണും കല്ലും ധാതുലവണങ്ങളും ഇന്ധനങ്ങളുമെല്ലാം ലാഭത്തിലധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ ആർത്തിയിൽ കൊള്ളയടിക്കപ്പെടുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങളുടെ ഖനനം സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു പൊന്നാനി MES കോളേജിലെ ജിയോളജി പഠന ഗവേഷണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ VK ബ്രിജേഷ്.
2: നിത്യജീവിതത്തിലെ വിവിധ ആവശ്യങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ വിഭവങ്ങളെ, ധാതുക്കൾ, ശിലകൾ എന്നിവയെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന പ്രക്രിയകളെയാണ് പൊതുവെ മൈനിങ് അഥവാ ഖനനം എന്ന് പറയുന്നത്. ഇത് പൊതുവെ രണ്ട് തരത്തിലുണ്ട്. ഒരു പ്രദേശമാകെ മാറ്റി തീർക്കുന്ന തരത്തിലുള്ള ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങും, അതേസമയം താഴേക്ക് ലംബമായി നിർമ്മിക്കുന്ന തുരങ്കങ്ങൾ വഴി ഭൂമിക്കടിയിൽ നടത്തുന്ന അണ്ടർഗ്രൗണ്ട് മൈനിങ്ങും. ഏതുതരം മൈനിങ്ങും അത് നടക്കുന്ന പ്രദേശത്തിനുണ്ടാക്കുന്ന മാറ്റം കൊണ്ട് ഉളവാക്കുന്ന ആഘാതങ്ങൾ വ്യത്യസ്ത വിധത്തിലാണ് അനുഭവപ്പെടുക. ജനവാസമില്ലാത്ത മേഖലകൾ. പരിസ്ഥിതി ഭൂശാസ്ത്രം അഥവാ എൻവയോൺമെൻ്റൽ ജിയോളജിയുടെ ആദ്യ തത്വം തന്നെ പ്രകൃതി ദൃശ്യം അഥവാ സീനറി ഒരു പ്രകൃതി വിഭവമാണ് എന്നതാണ്. അപ്പോൾ അത്തരം കാഴ്ചകൾക്കുണ്ടാക്കുന്ന ഭംഗമാണ് ആദ്യത്തെ ആഘാതം. പ്രകൃതി ശരീരത്തിലെ മാറാത്ത വടുക്കൾ പോലെ ഈ ഖനന മേഖലകൾ നിലനിൽക്കും. ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇത്തരം മേഖലകളെ മനോഹരമാക്കി തീർത്ത് വേറെ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കാനും കഴിയാറുണ്ട്. പിന്നീട് എന്തുതരം വസ്തുവാണ് ഖനനം ചെയ്തെടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് ആഘാതങ്ങളെ കാണേണ്ടത്. വലിയ രൂപത്തിലും ഖനത്തിലും മണ്ണ് മാറ്റപ്പെടുമ്പോൾ അത്

0: ആ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയെ തന്നെ താളം തെറ്റിച്ചേക്കാം. മരങ്ങൾ, ജീവികൾ, സൂക്ഷ്മജീവികൾ എന്നിവയുടെ വളർച്ചയെയും മുന്നോട്ടുള്ള പോക്കിനെയും അത് ബാധിക്കാനിടയുണ്ട്. ചെങ്കല്ല് പോലെയുള്ള വിഭവങ്ങളാണെങ്കിൽ പൊതുവെ ആ പ്രദേശത്തെ ഭൂജല സ്രോതസ്സിനെയും ഉപരിതല ജലസ്രോതസ്സുകളെയും ബാധിക്കാനിടയുണ്ട്. കേരളത്തിൻ്റെ ഇടനാട്ടിലെ പോലെ ചെങ്കൽ കുന്നുകൾ വലിയ ജലസ്തരങ്ങളായി വർത്തിക്കുന്ന ഇടങ്ങളിൽ ഇതിൻ്റെ ആഘാതം കൂടുതൽ ദൃശ്യമാകും. മറ്റൊരു കാര്യം, ഇത്തരം മേഖലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീരുറവകളുടെ നാശമാണ്. ഇതും ജലലഭ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഘനശിലകളുടെ ഖനനം ഇതിനുമപ്പുറം ആഴത്തിലുള്ള ജലസ്രോതസ്സുകളെയാണ് ബാധിക്കുക. ശിലകളിൽ വിള്ളൽ ഇല്ലാത്ത, ഭൂജല സാന്നിധ്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഈ പ്രശ്നം അനുഭവപ്പെടുകയില്ല. ഖനനത്തിനു മുൻപ് ഇത് മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് ലഭ്യമാണ്. പുഴകളിലെ മണൽ വലിയ രൂപത്തിൽ നീക്കം ചെയ്യുമ്പോഴും ചുറ്റുമുള്ള ഭൂജല വിധാനത്തെ ബാധിക്കുകയും ഭൂജലത്തിൻ്റെ അടിയൊഴുക്ക് അഥവാ ബേസ് ഫ്ലോ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യും.
1: കരിങ്കൽ ക്വാറികൾ സൃഷ്ടിക്കുന്ന ബഹുവിധ മലിനീകരണം പ്രകൃതിക്കും ജൈവവ്യവസ്ഥയ്ക്കും പരിക്കേൽപ്പിക്കുന്നുണ്ട്. ഭൂമിക്ക് താങ്ങാൻ കഴിയാത്ത വിധം അനിയന്ത്രിതമായി നടക്കുന്ന ഖനനം ജലമലിനീകരണം സൃഷ്ടിക്കുന്നതോടൊപ്പം ഭൂഗർഭജലത്തിന്റെ അളവിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ വി കെ ബ്രിജേഷ് തുടരുന്നു.
0: ജനവാസ മേഖലകളിൽ ഖനനത്തിന്റെ സ്വാധീനം എന്താണ് എന്ന് പരിശോധിക്കാം. മുൻപ് സൂചിപ്പിച്ച പ്രശ്നങ്ങൾക്കൊപ്പം ഭൂമിയുടെ സ്ഥിരത ഒരു വലിയ ഘടകമായി പരിഗണിക്കേണ്ടതുണ്ട്. ഒരു പ്രദേശം സ്വാഭാവികമായി നിൽക്കുന്ന ചെരുവിന് മാറ്റമുണ്ടാകുമ്പോൾ ആ പ്രദേശം അസ്ഥിരമാകുകയും മുകളിലെ പദാർത്ഥത്തിനനുസരിച്ച് താഴേക്ക് പതിക്കുകയും ചെയ്യും. മണ്ണ്, പാറ എന്നിവയുടെ പതനവും ഉരുൾപൊട്ടലുകളും ഇത്തരം പ്രദേശങ്ങളിൽ ഉണ്ടാവും. കൂടാതെ പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ, വീടുകൾക്കുണ്ടാക്കുന്ന കേടുപാടുകൾ, നീരുറവകളുടെ ഗതിമാറ്റങ്ങൾ, ഭൂജലനിരപ്പിലെയും ഗുണനിലവാരത്തിലെയും മാറ്റങ്ങൾ എന്നിവ അനുബന്ധമായി സംഭവിക്കാനിടയുള്ളതാണ്. സുരക്ഷിതമായ ചെരിവ് നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇത്തരം മേഖലകളിൽ ഏതുതരം ഖനന പ്രവർത്തനങ്ങളും നടത്താവൂ. ബ്ലാസ്റ്റിങ്ങും മറ്റും ശാസ്ത്രീയമായി അനുവദിക്കപ്പെട്ട അളവുകൾക്കുള്ളിൽ നിന്നു മാത്രമേ നടത്താവൂ. മനുഷ്യന് ആവശ്യമായ വിഭവങ്ങൾ ഭൂമിയിൽ നിന്നുമാണ് ലഭ്യമാകുന്നത് എന്നതുകൊണ്ട് തന്നെ മൈനിങ് അഥവാ ഖനനം നടത്തേണ്ടി വരും എന്നത് തീർച്ചയാണ്. അതിൻ്റെ ആഘാതങ്ങളെ കുറയ്ക്കുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയും വിഭവ ചൂഷണം അപരിഹാര്യമായ പരിസ്ഥിതി മാറ്റം ഉണ്ടാക്കുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ഖനനം ഒഴിവാക്കുകയുമാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം.
1: കേരളത്തിന്റെ പ്രകൃതിയെ സംബന്ധിച്ച് കല്ലും മണ്ണും ഖനനം ചെയ്യുന്നതിന്റെ അളവ് അനുദിനം വർദ്ധിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപം കൊണ്ട പ്രകൃതി വിഭവങ്ങൾ ആധുനിക യന്ത്ര സമൂഹം നിമിഷങ്ങൾ കൊണ്ടാണ് കവർന്നെടുക്കുന്നത്. മലയോര ഗ്രാമങ്ങളിലെ അനിയന്ത്രിതമായ കരിങ്കൽ ഖനനം സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികൾ പലപ്പോഴും കണക്കുകൂട്ടലുകൾക്കപ്പുറമാണ്. കരിങ്കൽ ക്വാറികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക വെല്ലുവിളികളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ജിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജന എ വി പണിക്കർ.
2: നമ്മുടെ നാടിന്റെ അനുസ്യൂതമായ വികസന പ്രവർത്തനങ്ങൾക്കും ദൈനംദിന ഉപയോഗത്തിനുമായി വിവിധ തരത്തിലുള്ള ഭൂവിഭവങ്ങൾ ആവശ്യമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പാറ, മണൽ, ധാതുക്കൾ എന്നിവ വേർതിരിച്ചെടുക്കാനായി നാം ക്വാറികൾ എന്നറിയപ്പെടുന്ന ചെറിയ ഖനികളെ ആശ്രയിക്കുന്നുണ്ട്. ഇത്തരം ക്വാറികളുടെ നിരന്തരമായ പ്രവർത്തനം പ്രത്യക്ഷമായും പരോക്ഷമായും പരിസ്ഥിതിക്ക് വിനാശം വിതയ്ക്കാറുണ്ട്. ഇതുമൂലം ഏറ്റവും പ്രകടമായ മാറ്റം സംഭവിക്കുന്നത് ഭൂപ്രകൃതിക്ക് തന്നെയാണ്. തുടർച്ചയായുള്ള ഖനനം തദ്ദേശീയമായ ഭൂ നശീകരണത്തിനും അതുവഴി പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകാറുണ്ട്. പരിസ്ഥിതി നശീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വായുമലിനീകരണം. കരിങ്കൽ ക്വാറികളിൽ നിന്നുള്ള സൂക്ഷ്മമായ പൊടി പ്രദേശത്തെ വായുവിന്റെ ഗുണനിലവാരത്തെ ദോഷമായി ബാധിക്കുന്നു. അതുവഴി മനുഷ്യനും മറ്റു ജീവികൾക്കും സ്ഥിരമായ ശ്വസന സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ചുറ്റുമുള്ള സസ്യങ്ങളുടെ ആന്തരിക ഘടനകളെ കേടുവരുത്തുകയും അവയുടെ ദീർഘകാല നിലനിൽപ്പിനെ തന്നെ ദോഷമായി ബാധിക്കുകയും ചെയ്യുന്നു. ശബ്ദ മലിനീകരണമാണ് അടുത്ത പ്രധാന വില്ലൻ. മിക്കവാറും നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് വേർതിരിക്കാനായി പാറകൾ പൊട്ടിക്കുന്നത് ശക്തമായ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഇതോടൊപ്പം വാഹനങ്ങളിൽ നിന്നും മറ്റ് യന്ത്ര സാമഗ്രികളിൽ നിന്നും പുറപ്പെടുന്ന

0: പല വിധത്തിലുള്ള ശബ്ദങ്ങൾ എല്ലാം ജീവജാലങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് പലപ്പോഴും ഹാനികരം ആകാറുണ്ട്. ക്വാറികൾ പരിസ്ഥിതിയിൽ സൃഷ്ടിക്കുന്ന ഏറ്റവും വലുതും സ്ഥിരവുമായ പ്രത്യാഘാതങ്ങളിൽ ഒന്ന് ആ പ്രദേശത്തെ ജൈവവൈവിധ്യത്തിലുണ്ടാകുന്ന സമൂലമായ മാറ്റമാണ്. ഇവയുടെ തുടർച്ചയായുള്ള പ്രവർത്തനം പരിസരത്തെ ചെറുപ്രാണികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, മറ്റ് സൂക്ഷ്മജീവികൾ, സസ്യങ്ങൾ എന്നിവ ഉൾപ്പെട്ട ജൈവ വൈവിധ്യ ശ്രേണിയുടെ ശോഷണത്തിനും ജീവികളുടെ പുനരുൽപാദനത്തിനും ദോഷമായി ഭവിക്കുന്നു. ഇതോടൊപ്പം ഉപരിതല ഭൂഗർഭ ജലവിന്യാസങ്ങൾ ഉണ്ടാകുന്ന പ്രകടനമായ വ്യതിയാനങ്ങൾ പാരിസ്ഥിതിക ആഘാതങ്ങൾക്കും അതുവഴി മറ്റ് ജീവജാലങ്ങളുടെ ഉന്മൂലനാശനത്തിനും കാരണമായേക്കാം. കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്തിൽ കാറികളുടെ നിരന്തരമായ പ്രവർത്തനം പലപ്പോഴും തദ്ദേശീയമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. മൺസൂൺ കാലാവസ്ഥ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഇടവിട്ടുണ്ടാകുന്ന മഴ കാറികളിൽ ചെയ്യപ്പെടുന്ന കുന്നിൻ പ്രദേശങ്ങളിൽ നിന്നും മേൽമണ്ണ് ഒഴുകിപ്പോകുന്നതിന് കാരണമാകുന്നു. അതുവഴി തൊട്ട അടുത്ത് നദികളിൽ അമിതമായി മണ്ണടിയുന്നതിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകാറുണ്ട്. അതുമാത്രമല്ല, പൊട്ടിക്കുന്നതിന്റെ ഫലമായി പാറകളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുകയും അതിൽ കൂടി കാറികളുടെ മാലിന്യം ഭൂഗർഭജലത്തിൽ കലരു യും ചെയ്യുന്നു. ഇത് പ്രദേശത്തെ കിണറുകളെയും കുളങ്ങളെയും ദോഷമായി ബാധിക്കാറുണ്ട്. മലിനമായ ജലത്തിന്റെ ഉപയോഗം ത്വക്ജന്യ രോഗങ്ങൾക്കും ദന്തക്ഷയത്തിനും കാരണമാകുന്നു. വേനൽക്കാലത്ത് സ്ഥിതി വീണ്ടും മോശം ആകാറുണ്ട്. പാറയിൽ ആഴ്ന്നിറങ്ങുന്ന വിള്ളലുകൾ ബാഷ്പീകരണം വഴി ഭൂഗർഭ ജല നഷ്ടത്തിനും പ്രദേശത്തെ ജലശോഷണത്തിനും വഴിതെളിക്കുന്നു. അതുമാത്രമല്ല, വെള്ളത്തിലെ സിലിക്കൺ, കാർബൺ, ഫ്ലൂറിൻ തന്മാത്രകളുടെ അമിതമായ സാന്ദ്രത വർദ്ധിക്കുകയും അതുവഴി ഭൂഗർഭ ജലത്തിന്റെ ഗുണനിലവാരം ശോഷിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ഭൂഗർഭ ജല സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുന്ന മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ദോഷമായി ഭവിക്കാറുണ്ട്. ഇന്ന് നാം ഉപയോഗിക്കുന്ന ഭൂവിഭവങ്ങൾ എല്ലാം തന്നെ ഭൂമിയോടൊപ്പം 4,600,000 വർഷം മുമ്പ് ആവിർഭവിച്ചതും നിലനിന്നു പോരുന്നതുമാണ്. എന്നാൽ നമ്മുടെ അത്യാർത്ഥിയും സ്വാർത്ഥതയും ഭൂവിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യാൻ ഇടയാക്കുന്നു. അതിന്റെ ഏറ്റവും ചെറിയ മാതൃകയാണ് പാറക്വാറികൾ. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ട പാറയും മണലും ധാതുക്കളുമൊക്കെ നമ്മുടെ അമിതമായ ഉപയോഗം മൂലം ശോഷണത്തിന് ഇരയായിട്ടുണ്ട്. അതിന് എപ്പോഴെങ്കിലും ഒരു അറുതി വന്നേ മതിയാവൂ. പരിണാമത്തിന്റെ ഭാഗമായി ഭൂമിയിൽ ഏറ്റവും അവസാനമായി ആവിർഭവിച്ച ഒരു ജീവിവർഗമാണ് മനുഷ്യൻ. അതിനു മുമ്പുണ്ടായിരുന്ന വമ്പൻ ദിനോസറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും പല വിധത്തിലുള്ള വംശനാശത്തിന് അടിപ്പെട്ട് ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ ഭൂമി മാത്രം ഇതെല്ലാം അതിജീവിച്ച് നിലനിന്നു പോരുന്നു. അതിനാൽ നമുക്ക് സേവ് എർത്ത്, ഭൂമിയെ രക്ഷിക്കൂ എന്ന പഴയ സ്ലോഗന് പകരം സേവ് ഔർസെൽവ്സ്, നമ്മെ രക്ഷിക്കൂ എന്ന പുതിയ ചിന്തയ്ക്ക് തുടക്കം കുറിക്കാം.
1: ശബ്ദമലിനീകരണവും ജലമലിനീകരണവും വായുമലിനീകരണവുമാണ് കരിങ്കൽ ക്വാറികൾ അവശേഷിപ്പിക്കുന്നത്. ഭൂപ്രകൃതിയുടെ ജൈവ വൈവിധ്യമെല്ലാം പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണ്. കാലാവസ്ഥയുടെയും ശുദ്ധജലവും ശുദ്ധവായുവും ഉൾപ്പെടുന്ന പ്രകൃതി വിഭവങ്ങളുടെയും അരക്ഷിതാവസ്ഥ ഭൂമിയെയും ഭൂമിയിലെ ജൈവലോകത്തെയും അസ്ഥിരപ്പെടുത്തും. വിഭവങ്ങളുടെ തുല്യമായ പങ്കുവെപ്പിനു പകരം സാമ്പത്തിക ലാഭം ഒരു ചെറുവിഭാഗത്തിലേക്ക് കുമിഞ്ഞുകൂടുന്ന വ്യവസ്ഥ ഭൂമിയുടെ സർവനാശത്തിനും നിദാനമാകും. ഭൂമിയില്ലാതെ നാം പണത്തിൽ കെട്ടിപ്പൊക്കുന്ന ലോകത്തിന് നിലനിൽപ്പില്ല എന്ന് സാരം.
2: ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
3: നിർവഹണ സഹായം ഷിബിൻ കെ.
4: റിയൽ FM 103.6.
5: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത് കേരസമൃദ്ധി വെളിച്ചെണ്ണ, ഒരു നന്മണ്ട കോപ്പറേറ്റീവ് ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
7: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
6: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
2: അപൂർവ ഗാനം.

രവീന്ദ്ര സംഗീതം എന്ന പേരിൽ പുകഴ്പെട്ട രവീന്ദ്രനാഥ ടാഗോർ രചിച്ച് ചിട്ടപ്പെടുത്തിയ ഭാവഗാനങ്ങൾ ഒട്ടനവധി തവണ ചലച്ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു ഗാനമാണ് നിങ്ങൾ കേട്ടത്. തരുൺ മജുംദാർ സംവിധാനം ചെയ്ത് 1971 പുറത്തിറങ്ങിയ ബംഗാളി സസ്പെൻസ് ത്രില്ലർ ചിത്രമായ കുഹേലിയിൽ നിന്നുള്ള ഗാനമാണിത്. ഹേമന്ത് മുഖർജി എന്ന ഹേമന്ത് കുമാറാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. ഈ ഗാനം ആലപിച്ചത് ഹേമന്ത് കുമാർ, കൂടെ ലതാ മങ്കേഷ്കർ.

0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
3: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത് കേരസമൃദ്ധി വെളിച്ചെണ്ണ ഒരു നന്മണ്ട കോപ്പറേറ്റീവ് ബാങ്ക് ഉൽപ്പന്നം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത് പരിചയ സമ്പന്നരായ സീനിയർ ഡോക്ടർമാരുടെ സേവനവും അപകടാവസ്ഥയിലുള്ള പ്രസവമടക്കം പ്രസവ ചികിത്സകൾക്ക് ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യവുമുള്ള ഗൈനക്കോളജി വിഭാഗവുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ഫോൺ 9745010025.
1: വേനൽക്കാലത്ത് സൺസ്ക്രീനുകളും ചൂടുകുരു പൗഡറുകളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക.

0: ിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. കോഴിക്കോട് നടക്കാവ് പ്രവർത്തിക്കുന്ന റിവൈവ് സ്കിൻ ക്ലിനിക്കിന്റെ മെഡിക്കൽ ഡയറക്ടറും കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ ബിഷ്രുൾ ഹാഫി.
1: അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിന്, നമ്മുടെ സ്കിൻ ടോണിന്, നമ്മുടെ സ്കിൻ ടൈപ്പിന്, പിമ്പിൾസ് വരുന്ന ഫേസ് ആണെങ്കിൽ ഒന്ന്, സെൻസിറ്റീവ് ആണെങ്കിൽ വേറെ ഒന്ന്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ സൺസ്ക്രീനെ സജസ്റ്റ് ചെയ്യാറുള്ളത്. അത് നമ്മുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് റീഅപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഒരാൾ ഇൻഡോർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ ഡെയിലി വൺസ് ഇനഫ്. ശേഷം ഔട്ട്ഡോർ ആയിട്ടുള്ള ആളാണെങ്കിൽ 2 hours to 3 hours അത് എന്ത് ചെയ്യണം, അത് റീഅപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യമുള്ള ഒരു സൺസ്ക്രീൻ നമ്മുടെ പോക്കറ്റിലേക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു സംഗതി. അതും ഞാൻ പറയാറുള്ളത് ഫേസിലേക്ക് കൊടുക്കുന്ന സൺസ്ക്രീന് ബോഡിയിലേക്ക് ഉപയോഗിക്കേണ്ടതെന്നാണ്. കാരണം ഫേസിലേക്കുള്ള സൺസ്ക്രീൻ എന്തായാലും കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. ഇപ്പോൾ ബോഡി സൺസ്ക്രീൻ നമുക്ക് ലോഷൻ ടൈപ്പ് നന്നായിട്ട് സ്പ്രെഡബിലിറ്റി ഉള്ള സൺസ്ക്രീൻ ആണെങ്കിൽ അത് കൂടുതലായിട്ട് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
0: ഫേസിലേക്കുള്ള ഇപ്പോൾ സൺസ്ക്രീൻ വേറെ തന്നെയാണ്,
1: രണ്ടും പറ്റും. പക്ഷെ ഫേസിലേക്ക് പലപ്പോൾ നമ്മൾ ലോഷൻ ടൈപ്പ് കൊടുക്കുമ്പോൾ ആളുകൾക്ക് അത് ഒരു അപ്പീലിംഗ് ആയിട്ട് തോന്നില്ല.
0: നമുക്ക് ഉപയോഗിക്കുന്ന ഈ സൺസ്ക്രീൻ ഫേസിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പലർക്കും സംശയമുണ്ട്.
1: അതായത് ആക്ച്വലി കുഴപ്പമുള്ളതായിട്ടല്ല. ഇപ്പൊ നമുക്ക് മാറ്റ് ഫിനിഷ് വേണം ചില ആളുകൾക്ക്, ഇപ്പം ഫേസിലേക്ക് ചില ഒരു ജെൽ ടൈപ്പ് വേണം, അല്ലെങ്കിൽ കുറച്ച് കൺസിസ്റ്റൻസി ഡിഫറൻസ് വേണം. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ്, ഇപ്പൊ ഒരു ക്രീമി ടൈപ്പ് ഒക്കെ ആകുമ്പോൾ അത് കയ്യിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്പ്രെഡബിലിറ്റി കിട്ടൂല. അപ്പൊ അത് ലോഷൻ ടൈപ്പ് ആകുമ്പോൾ കൂടുതൽ സ്പ്രെഡബിലിറ്റി കിട്ടും. അതിന്റെ എക്കണോമിക് ഒരു ആസ്പെക്ട് ആണ് ഞാൻ പറഞ്ഞത്, അതിന്റെ ഒരു സയന്റിഫിക് ആയിട്ട് അത് വേറെ ഒരു പ്രശ്നമുള്ളതല്ല.
0: വെയിൽ കൂടുതൽ ഏൽക്കുന്നത് സ്കിന്നിനാണല്ലോ, അപ്പോൾ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീന് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അതിന് ഇന്റർവെൽസ് ഉണ്ടോ സാർ? ഒരു ദിവസം ഇത്ര പ്രാവശ്യം, ഇപ്പോൾ സാറ് പറഞ്ഞു അത് വേർത്ത് കഴിഞ്ഞാൽ പോകും, പല പല സൺസ്ക്രീൻസും അങ്ങനെയാണെന്ന്.
1: 2 to 3 hoursനുള്ളിൽ റീഅപ്ലൈ ചെയ്യണമെന്നാണ് ഐഡിയലി.
0: പിന്നെ വേറെ എന്തൊക്കെ മെഷേഴ്സ് ആണ് സാർ? ഒന്ന് സൺസ്ക്രീൻ യൂസ് ചെയ്യുക,
1: പിന്നെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ചൂട് കൂടുതലുള്ള സമയത്ത് നമ്മുടെ പിന്നെ ഇടയ്ക്കൊന്ന് വീട്ടിലുള്ള ആളുകളാണെങ്കിൽ ഒന്ന് തണുത്ത വെള്ളം കൊണ്ടൊന്ന് ശരീരം കഴുകുക. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇപ്പം ചെറിയ ടവൽ എടുത്തിട്ട്, ചെറിയൊരു കോൾഡ് വാട്ടർ എടുത്തിട്ട് നമ്മളെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് തുടച്ചു കൊടുക്കുക. പിന്നെ ലൈറ്റ് ക്ലോത്തിങ്സ് യൂസ് ചെയ്യുക, കൂടുതൽ ഈ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന കളേഴ്സ് ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നോർമൽ മെഷേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ
0: ഒഴിവാക്കുക.
1: അതെ അതെ. അപ്പം അതുപോലെ നമ്മൾ ഇന്നറൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ചും കൂടിയും റിലാക്സ്ഡ് ആയിട്ടുള്ള ഇന്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ചൂട് കൂടുന്ന സമയത്ത് തുടകൾക്കിടയിലൊക്കെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതൊക്കെ ഒരുപാട് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രധാന കാരണം ഒന്ന്, ഓവർ വെയ്റ്റ് ഉണ്ടാവും. അപ്പം ഈ തൈസിനിടയിൽ ഫ്രിക്ഷൻസ് ഓൾറെഡി ഉണ്ടാവും, അതിൻ്റെ കൂടി ടൈറ്റ് ക്ലോത്തിങ്സും കൂടി വരുമ്പം ഈ ഒരു സ്വെറ്റ് അതിനുള്ളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്നിട്ട് ആ രീതിയിൽ അപ്പോൾ ഒരു ഫംഗൽ ആക്ടിവേഷനൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിൽ ഒബ്വിയസ്ലി ഒരു പിന്നെ BMIയിലേക്ക് നോർമൽ വെയ്റ്റിലേക്ക് വരിക, അതോടൊപ്പം ഈ പറഞ്ഞ ലൂസ് ക്ലോത്തിങ്സ് യൂസ് ചെയ്യുക, എയർ എൻട്രിയുള്ള ക്ലോത്തിങ്സ് യൂസ് ചെയ്യുക, പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ സ്വെറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പൗഡേഴ്സ് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ അത് ഓവർ യൂസും ഒരു പ്രോബ്ലം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം ഒരു ഐഡിയൽ യൂസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആവറേജ് ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും.
0: വേനൽക്കാലത്ത് സൺസ്ക്രീനുകളും ചൂടുകുരു പൗഡറുകളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിഷ്രുൾ ഹാഫി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിച്ചത് നവജാത ശിശുക്കളുടെ പരിചരണത്തിനായി നിയോ നാറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക്ക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
3: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക്ക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
9: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
10: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത്
11: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
12: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം
13: സമർപ്പിക്കുന്നു.

0: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്
1: മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
0: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്
1: മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
5: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
6: എം എസ് ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിൽ ശാന്ത പി നായർ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: ശാന്ത പി നായർ പാടിയ ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്. സംഗീതം എം എസ് ബാബുരാജ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധിമാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
6: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
8: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
9: The Real FM 103.5.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:30 ആർട്ട് കഫേ.
1: അപ്പൊ എനിക്ക് നാടകം മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ അച്ഛനും സിനിമ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും, പക്ഷെ എനിക്ക് അതിലൊന്നും വലിയ താല്പര്യം തോന്നിയിട്ടില്ല. അപ്പൊ നാടകത്തിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് രണ്ട് മക്കളാണ്, ഗായത്രി എന്ന് പറഞ്ഞ മകളും മുത്ത മകളും, രണ്ടാമത് ഗൗതം എന്ന് പറഞ്ഞ മകനും. മകൻ ആർക്കിടെക്ട് ആണ്, ഗായത്രി പ്രൊഫസർ.
0: ഈ പരിപാടിയിൽ രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ, കായംകുളം കൊച്ചുണ്ണി എന്നീ നാടകങ്ങളിലൂടെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ കലാനിലയം സ്ഥിരം നാടകവേദിയെക്കുറിച്ച് സംസാരിക്കുന്നു കലാനിലയം കൃഷ്ണൻ നായരുടെ മകൻ അനന്തപത്മനാഭൻ.
1: രക്തരക്ഷസ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇപ്പോൾ അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് ചാപ്റ്റർ 1 ആണ്. ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം വരും, ചാപ്റ്റർ 2. അതും ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംഭവമായിരിക്കും, ഒരു നാടകത്തിന് രണ്ട് ഭാഗങ്ങളായിട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് ചാപ്റ്റർ 1-ൽ ചാപ്റ്റർ 2-ൻ്റെയും കൂടി കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു.
0: എന്നാലേ അവർ ഇന്ന് രാവിലെ 8:30 ആർട്ട് കഫേ. Real FM 103.6.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ഇക്കഴിഞ്ഞ ദിവസം ഒഡീഷ ഹൈക്കോടതിയും കീഴ്ക്കോടതികളും ദളിത് ആദിവാസി വിഭാഗക്കാരായ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ വൃത്തിയാക്കണമെന്ന വ്യവസ്ഥ വെച്ചു. 8 കേസുകളിലായി 6 ദളിത് വിഭാഗക്കാർക്കും 2 ആദിവാസികൾക്കുമാണ് ഇങ്ങനെയൊരു ജാമ്യവ്യവസ്ഥ നൽകിയത്. ഈ വിധി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നിരീക്ഷിച്ച് സുപ്രീംകോടതി ഇത്തരം ജാമ്യവ്യവസ്ഥകൾ അസാധുവായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ ഇന്നാദ്യം പ്രതികരിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റഷ്യൻ ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ കെ.
4: ദളിത് ആദിവാസി വിഭാഗക്കാരായ പ്രതികൾക്ക് ജാമ്യം നൽകുമ്പോൾ 2 മാസം പോലീസ് സ്റ്റേഷൻ വൃത്തിയാക്കണമെന്ന വ്യവസ്ഥ വെച്ച ഒഡീഷയിലെ ഹൈക്കോടതി കീഴ്ക്കോടതികളുടെ നടപടി

0: ടി സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ജാതി മത ഭാഷ ലിംഗ വിവേചനം കൂടാതെ അന്തസ്സോടെ തുല്യതയോടെ ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. ഈ അവകാശം സംരക്ഷിക്കേണ്ട കോടതികൾ തന്നെ അതിന്റെ കടുത്ത ലംഘനം നടത്തുകയും ജാതിയുടെ പേരിൽ ക്രൂരമായ വിവേചനം നടത്തുകയും ചെയ്യുന്നു. ഭരണകൂടം, നീതിന്യായ സംവിധാനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുടുംബം തുടങ്ങിയവയെല്ലാം അതിശക്തമായ രീതിയിൽ ജാതീയമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2019 നിന്ന് 2023 23% വർധനവാണ് ദളിതർക്ക് നേരെയുള്ള അതിക്രമണങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ആദിവാസികൾക്ക് നേരെയുള്ള അതിക്രമണങ്ങളാകട്ടെ ഈ കാലയളവിൽ 57% വർദ്ധിച്ചത്. ഓരോ 18 മിനിറ്റിലും ഒരു ക്രൈമെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വെള്ളം കുടിച്ചതിന്, ഭക്ഷണം കഴിച്ചതിന്, പ്രണയിച്ചതിന് എല്ലാം ദളിതരും ആദിവാസികളും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാവുന്നു, കൊല ചെയ്യപ്പെടുക വരെ ചെയ്യുന്നു. ദളിതരും ആദിവാസികളുമായതുകൊണ്ട് മാത്രം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു നാടാണ് നമ്മുടേത്. ഒഡീഷയിലെ സംഭവത്തിൽ സുപ്രീംകോടതി ഇടപെട്ട് കോടതി വിധികൾ റദ്ദാക്കിയെന്നത് ആശ്വാസകരമായ കാര്യമാണ്. എന്നാൽ എല്ലായ്പ്പോഴും ഇത് സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ മനുഷ്യരും വിവേചനം കൂടാതെ തുല്യരായി ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ഭരണകൂടത്തിനും സമൂഹത്തിനും ഒന്നാകെയും അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്.
1: ഈ ഒരു സംഭവത്തിൽ സുപ്രീം കോടതി നടത്തിയ ഇടപെടൽ തികച്ചും ആശാവഹമാണെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മാളവിക ബിന്നി.
2: റീസെന്റ്ലി ഒറീസയില് ട്രൈബൽ ആക്ടിവിസ്റ്റുകൾക്ക് എതിരെയാണ് ഇതുപോലെ പോലീസ് സ്റ്റേഷനുകൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു, അതും അതൊരു പണിഷ്മെന്റ് ആയിട്ടല്ല, അതൊരു ബെയിലിന്റെ ആന്റിസിപ്പേറ്ററി ബെയിലും ബെയിലിന്റെയും കണ്ടീഷൻ ആയിട്ടാണ് കൊടുത്തത്. അതായത് ജാമ്യത്തിന് കണ്ടീഷനായിട്ട് ഒരു പണിഷ്മെന്റ് പോലുള്ള ഒരു കാര്യം കൊടുക്കുന്നതിലുള്ള ലീഗൽ ഒരു ഇഷ്യൂ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്, ബെയിലിന് ഒരിക്കലും പ്യൂണിറ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു ശിക്ഷാവിധി എന്ന് ആൾക്കാർ നോക്കി കാണുന്ന രീതിയിലുള്ള ഒരു കാര്യം ഒരിക്കലും ഒരു ബെയിലിന് കണ്ടീഷനായിട്ട് വെക്കരുത് എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സുപ്രീം കോടതിന്റെ വിധിയിൽ നിന്ന് വന്ന പ്രസ്താവനയിൽ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണുന്നുണ്ട്, ഡീബേസിംഗ് ആയിട്ട് ഹ്യൂമൻ ഡിഗ്നിറ്റി, അതായത് മനുഷ്യരുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന യാതൊരു വിധത്തിലുള്ള ബെയിലിന് കണ്ടീഷനുകളും കൊടുക്കരുതെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ സാനിറ്റേഷൻ വർക്ക് ശുചിത്വത്തോട് ചേർന്ന് നിൽക്കുന്ന, അതിന്റെ ക്ലീനിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ജോലികൾ ആർക്കായിരുന്നു കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ആരാണ് അതിന് ഫോഴ്സ്ഡ് ആകുന്നത്? ഇത് ആൾക്കാർ താല്പര്യത്തോടെ ചെയ്തിരുന്ന ഒരു ജോലിയല്ലല്ലോ, ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്ന ഒരു ജോലിയും അത് വളരെ ശ്രേണീബദ്ധമായിട്ടുള്ള നമ്മുടെ സവർണജാതി വ്യവസ്ഥയോട് വളരെ ചേർന്നിരുന്ന കാര്യവും കൂടിയാണ്. നമ്മളിത് ഓർക്കണം, ഇന്ത്യയിൽ ഇന്നും പല എക്സ്ട്രീംലി റൂറൽ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ, അതായത് നോർത്ത് ഇന്ത്യയിൽ റൂറൽ പ്രദേശങ്ങളിൽ ഖാപ് പഞ്ചായത്ത് പലപ്പോഴും ഇതുപോലത്തുള്ള പണിഷ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഇതുപോലത്തുള്ള വിധികളാണ് പ്രസ്താവിക്കുന്നത്, ഗ്രാമം മുഴുവൻ വൃത്തിയാക്കുന്നതോ അല്ലെങ്കിൽ ഇതേ ലോജിക്കില് നമ്മുടെ കോർട്ടുകൾ ഒരിക്കലും ഫങ്ഷൻ ചെയ്യരുതല്ലോ. ഇത് നമ്മൾ ഇതിന് ചേർത്ത് വായിക്കേണ്ട ഈ ഖാപ് പഞ്ചായത്തിന്റെ വേർഡിക്റ്റ് മാത്രമല്ല, ബ്രിട്ടീഷ് കൊളോണിയൽ നിയമം പലപ്പോഴും ഇവിടെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും പർട്ടിക്കുലർലി ബ്രാഹ്മണിക്കായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് നിയമം ഉണ്ടായി വന്നത്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന പല നിയമങ്ങളും ബ്രിട്ടീഷ് ലെഗസി ആയിട്ട് നിലനിൽക്കുന്ന നിയമങ്ങളാണ്. ഈ എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ ഒരേപോലെയാണ് എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് നിലനിൽക്കുമ്പോൾ പലവർക്ക് പല പോലത്തുള്ള ശിക്ഷകൾ കൊടുക്കാൻ സാധ്യമല്ലല്ലോ. കാരണം നമ്മൾ ഈ ശിക്ഷകൾ ആർക്കാണ് കൊടുത്തതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോത്രവിഭാഗങ്ങളിൽ നിന്ന്, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന മനുഷ്യർക്കും ദളിത് മനുഷ്യർക്കും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫിസിക്കൽ ലേബർ ഇൻവോൾവ് ചെയ്യുന്നതും ഈ ശുചിത്വം ചെയ്യുന്നതും ആയിട്ട് ഉള്ള ജോലികളെ തുച്ഛീകരിച്ച് കാണുന്ന ഒരു പ്രവണത എനിക്കൊന്ന് ആയിരക്കണക്കിന് വർഷമായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിലനിൽക്കുന്നത് തന്നെയാണ്. അത് ഈ ഫിസിക്കൽ ലേബറിനോടുള്ള അവേർഷൻ ഒരു സൈഡിലും, ജാതി മറ്റൊരു സൈഡിലും, പിന്നെ ഈ ബ്രിട്ടീഷ് കൊളോണിയൽ ആയിട്ടുള്ള ചിന്താഗതി, അതിന്റെ ഹാങ് ഓവർ മൂന്നാമതായിട്ട് ഒരു സൈഡിലും നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു പണിഷ്മെന്റ് ആക്കി ഒരു കോടതി പറയുമ്പോൾ ഈ ശുചിത്വ തൊഴിലാളികളെ അപമാനിക്കുന്നതിന് തുല്യവും കൂടെയാണ്. അവിടെ ഒരു അങ്ങനെ ഒരു വലിയ ഡേഞ്ചറും കിടക്കുന്നുണ്ട്. ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇനെ ചോദ്യം ചെയ്യുന്ന ഒരു വിധി ഒരിക്കലും ഒരു കോർട്ടിൽ നിന്ന് വരരുതല്ലോ. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഒരു വളരെ സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. കോടതികളാണ് മനുഷ്യന്റെ മൊറാലിറ്റിയും സെൻസ് ഓഫ് ജസ്റ്റിസിനെ ഒക്കെ നിയന്ത്രിക്കേണ്ടത്. കോടതികൾ തന്നെ ഈ പീനൽ കോഡിൽ ഇല്ലാത്ത ശിക്ഷ പറയുമ്പോൾ ആ ഒരു സെൻസ് ഓഫ് ജസ്റ്റിസിന് എന്ത് സംഭവിക്കും എന്നുള്ളത് സോഷ്യൽ സയന്റിസ്റ്റ് എന്നെ വ്യാകുലപ്പെടുത്തുന്ന ഒരു കാര്യം.

0: ശരിയാണ്. പക്ഷേ ഏറ്റവും നല്ല കാര്യം സുപ്രീം കോർട്ട് വളരെ കൃത്യതയോടെ ഒരു ഒരു എങ്ങനെയാണോ ഒരു സുപ്രീം കോർട്ട് പ്രവർത്തിക്കേണ്ടത് വളരെ നല്ല ദിശാബോധത്തോടെ തന്നെ സുപ്രീം കോർട്ട് ഇന്ന് പറഞ്ഞ ഒരു പ്രസ്താവനയോട് 100% എഗ്രി ചെയ്യുകയും നമ്മുടെ ഹൈക്കോർട്ടുകളിലും ലോവർ കോർട്ടുകളിലും ഒക്കെ ഒരു സെൻസ് ഓഫ് ജസ്റ്റിസും, സെൻസ് ഓഫ് ജസ്റ്റിസ് മാത്രമല്ല സെൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസും, നീതിബോധം മാത്രമല്ല നമുക്ക് സാമൂഹിക നീതിബോധവും കൂടെ ആവശ്യമാണല്ലോ. അങ്ങനെ വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.
1: നീതിബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കോടതികൾ വിധിപ്രസ്താവം നടത്തുന്നത്. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഇതിന് അപവാദങ്ങൾ ഉണ്ടാവാറുണ്ട് എങ്കിലും ഈ വിഷയത്തിൽ സുപ്രീം കോടതി നടത്തിയ ഇടപെടൽ തികച്ചും അഭിനന്ദനാർഹമാണ്. വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അമീൻ ഹസൻ.
2: മൈനിങ് മാഫിയക്കെതിരെ സമരം നടത്തിയ ഒറീസയിലെ ആദിവാസികളും ദളിതുകളുമായിട്ടുള്ള ആളുകളെ പോലീസ് സ്റ്റേഷൻ ക്ലീൻ ചെയ്യുക എന്നടക്കമുള്ള കണ്ടീഷനോട് കൂടി ജാമ്യം അനുവദിച്ച കോടതി വിധി സ്വാഭാവികമായും ഭരണഘടനാ വിരുദ്ധവും ഇന്ത്യയിലെ ലിബറൽ ഡെമോക്രസിക്കകത്ത് ഭരണഘടന പ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് അതിന്റെ റൂൾ ഓഫ് ലോയെ തന്നെ പരിഹസിക്കുന്ന കൊഞ്ഞനം കൊത്തുന്ന ഒരു സമീപനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഇന്ത്യയുടെ സുപ്രീം കോടതി അത് തിരുത്തുകയും അത് ജാതീയമായ മുൻവിധിയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ് എന്ന് അഭിപ്രായം പറയുകയും ആ തരത്തിൽ വിധിയിൽ പ്രസ്താവിക്കും വിധി പ്രസ്താവിക്കും. ഈ ജാതി വിവേചനം ഇന്ത്യയിലെ ജുഡീഷ്യറിയെ ഇപ്പോഴും ആഴത്തിൽ ഗ്രസിച്ചിരിക്കുന്ന പലതരത്തിലുള്ള ഭരണഘടനാതീതമായ സ്വാധീനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അമേരിക്കൻ ജൂറിസ്റ്റായിരുന്ന ബെഞ്ചമിൻ കൊട്ടോസോ ഒരിക്കൽ നിരീക്ഷിച്ചിട്ടുള്ളത് പോലെ ഒരു ന്യായാധിപനെ ഒരു കോടതി വിധിയെ സ്വാധീനിക്കുന്ന എക്സ്റ്റേണലും ഇന്റേണലുമായ ഘടകങ്ങളുണ്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇന്റേണലായ ഘടകങ്ങൾ സ്വാഭാവികമായ ഘടകങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഭരണഘടന മുൻകാല വിധികൾ ഇത് സംബന്ധിച്ച നിയമങ്ങൾ ഭരണഘടനാ മൂല്യങ്ങളൊക്കെ തന്നെയാണ്. അതേസമയം അതിന്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയപ്പെടുന്നത് ഈ ന്യായാധിപരുടെ മാനസികാവസ്ഥ, ന്യായാധിപർ ജീവിച്ചു വളർന്ന പക്ഷാതലം, അവരുടെ ധാർമ്മിക ബോധം, അവരുടെ സാംസ്കാരിക മൂല്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി രാഷ്ട്രീയ ബോധ്യങ്ങൾ, ഇതൊക്കെ തന്നെയും ഒരു വിധിയെ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. ഇത്രയും പരിഷ്കൃതമായ ഒരു ജനാധിപത്യ സമൂഹം എന്ന് അവകാശപ്പെടുന്ന ഒരു ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു റൂൾ ഓഫ് ലോ നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് സമരം ചെയ്ത ആളുകൾക്ക് പോലീസ് സ്റ്റേഷൻ ശുചിയാക്കാനുള്ള ഒരു ജാമ്യ നിബന്ധന നൽകുന്ന തരത്തിലേക്ക് ജുഡീഷ്യറിയുടെ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെയും പുനരാലോചനകൾക്ക് വഴിവെക്കേണ്ടതാണ് എന്നാണ് തോന്നുന്നത്.
1: നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ആശങ്ക ഉളവാക്കിയ വിധിയായിരുന്നു ഒഡീഷയിലെ കോടതികൾ പുറപ്പെടുവിച്ചത്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു തിരുത്തു വന്നത് വരുംകാല വിധിപ്രസ്താവങ്ങൾക്ക് ഒരു മാതൃകയാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് രാജ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
3: കർണാടക സംഗീതത്തിൽ നിഷാദാന്ത്യവും ധൈവദാന്ത്യവും ഒക്കെ ആയിട്ട് ചില അപൂർവ രാഗങ്ങളുണ്ട്. പ്രചാരത്തിലുള്ള മറ്റ് രാഗങ്ങളെ പോലെ ഷഡ്ജം മുതൽ ഷഡ്ജം വരെയുള്ള ആരോഹണ അവരോഹണങ്ങളായിരിക്കില്ല. നിഷാദം മുതൽ നിഷാദം വരെയോ ദൈവതം മുതൽ ദൈവതം വരെയോ അങ്ങനെയൊക്കെ സഞ്ചാരങ്ങൾ അത്രയേ ഉണ്ടാവുള്ളൂ.

ഷഡ്ജം, ചതുശ്രുതിഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ധൈവതം, കൈശിക നിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. എന്നാൽ ഇതിനു പുറമെ സാധാരണ ഗാന്ധാരം വരുന്ന ഒരു പ്രയോഗമുണ്ട്. എന്ന് അപൂർവമായിട്ട് ചില കൃതികളിൽ പാടാറുണ്ട്. പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതിയാണ്.

എന്നാൽ ഇതിനു പുറമെ സാധാരണ ഗാന്ധാരം വരുന്ന ഒരു പ്രയോഗമുണ്ട്. എന്ന് അപൂർവമായിട്ട് ചില കൃതികളിൽ പാടാറുണ്ട്. പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതിയാണ്.

0: ഈ ഗാനത്തിലും സാധാരണ ഗാന്ധാര ഉപയോഗിച്ചിട്ടുണ്ട്.
1: നിഴലുകളാടുന്നു,
0: അതുപോലെ തന്നെ അവിടെയും സാധാരണ ഗാന്ധാര ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കത് തുടർന്നും കേൾക്കാം.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
0: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഹലോ, നമസ്കാരം. കരിയർ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
5: എന്റെ പേര് രചന. ഞാൻ വിളിക്കുന്നത് കോവൂരിൽ നിന്നാണ്.
4: ഓക്കേ, എന്തൊക്കെയാണ് രചന വിശേഷങ്ങൾ?
5: സുഖമായിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നതാണ്. ഞാൻ പൂനെയിലാണ് ഉള്ളത്.
4: ക്വിസ് കോമ്പറ്റീഷൻസ് ഒക്കെ ശ്രദ്ധിക്കുക, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണോ?
5: ഇപ്പൊ കുറച്ചു കാലമായിട്ട് അതൊന്നും ചെയ്യാറില്ല, മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു.
4: ഓക്കേ, അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.
5: ശരി,
4: ഇന്നത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറിയായി മാറിയത് ഏത് സംസ്ഥാനമാണ്?
5: ക്ലൂ ഉണ്ടോ?
4: ക്ലൂ തരാം. ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങള്, കൊടുമുടികൾ ഇതൊക്കെ പറയുമ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട പേരാണ് കാഞ്ചൻജംഗ. കേട്ടിട്ടുണ്ടോ? ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ്.
5: സിക്കിം.
4: സിക്കിം ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്.
5: താങ്ക് യു.
4: ഓക്കേ, കരിയർ ക്വിസിലേക്ക് വിളിച്ചതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു.
5: താങ്ക് യു.
4: ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറിയായ സംസ്ഥാനമാണ് സിക്കിം. 2026 May 1 ഗാംഗ്ടോക്കിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ സംവിധാനത്തിലൂടെ കേസുകൾ ഫയൽ ചെയ്യുന്നതു മുതൽ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നതുവരെയുള്ള എല്ലാ നടപടികളും ഡിജിറ്റൽ രൂപത്തിലാണ് നടപ്പിലാക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതിയും ആദ്യത്തെ കടലാസ് രഹിത ജില്ലാ ജുഡീഷ്യറി കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലുമാണ്. ഇന്നത്തെ കരിയർ ക്വിസ് സമാപിക്കുന്നു. അവതരണം രമ്യ ഹരിദാസ്.
0: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ്. സമർപ്പിച്ചത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത്
7: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ,
2: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
3: അന്നു രാത്രി റമ്മിനൊപ്പം ദൈവവും പിശാചും ആത്മാക്കളും നിരന്നപ്പോൾ കറുപ്പന് രസം കയറി. മനുഷ്യന്റെ ആത്മാവിന് എത്ര തൂക്കം വരുമെന്ന് ഉണ്ണിച്ചക്കൻ സാറിനറിയോ? വെറും 21 ഗ്രാം. പൊട്ടിച്ചിരിച്ചുകൊണ്ട് കറുപ്പൻ പറഞ്ഞു, എന്റെ കണ്ടുപിടുത്തമല്ല. 1901 ദങ്കൻ മക്ഡൂഗൽ എന്നൊരു പോഴൻ ശാസ്ത്രജ്ഞൻ ചാകാറായ 6 മനുഷ്യന്മാരെ തൂക്കി നോക്കിയിട്ടാണ് ഇത് പറഞ്ഞത്. പട്ടികൾക്ക് ആത്മാവില്ലെന്നും കൂടി അങ്ങേര് കണ്ടുപിടിച്ചു കളഞ്ഞു. മനുഷ്യർക്ക് മാത്രമേ ആത്മാവുള്ളത്രേ, പോഴച്ചാര്. ആത്മാക്കളെക്കുറിച്ചുള്ള സംസാരം ഒഴിവാക്കിയേ തീരൂ എന്ന് ഉണ്ണിച്ചക്കൻ തിരിച്ചറിഞ്ഞു. ഈ മനുഷ്യരെല്ലാവരും യുക്തിവാദികളാണ്, ഇവറ്റകളെക്കൊണ്ടൊരു സമാധാനവുമില്ല. ഉണ്ണിച്ചക്കൻ ആത്മാക്കളിൽ നിന്നും ദൈവത്തിൽ നിന്നും സംസാരം തിരിച്ചുവിട്ട് അച്ചമ്പിയിലേക്കും കുഞ്ഞുമാക്കോതയിലേക്കും എത്തി. കാപ്പിരിയുടെ തറതോണ്ടി നിധിയെടുക്കാമെന്ന് തീരുമാനിച്ചതിന്റെ 3-ാം പക്കം കുഞ്ഞുമാക്കോതയുടെ സ്ഥലവും പറമ്പും പൊന്നു

0: വീണ്ടും വിലയ്ക്ക് കച്ചവടമാക്കിയെന്ന് കള്ളുഷാപ്പിൽ തന്നെ പ്രഖ്യാപനം വന്നു. മൂന്നാൻ വാറപ്പനാണ് രണ്ടു കുപ്പിയടിച്ച് ബിംബിരിയായപ്പോ വിളിച്ചു കൂവിയത്. എന്നിട്ട് കുഞ്ഞുമാക്കോത് എന്തു പറഞ്ഞു? അത് സത്യമാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് താമസം മാറ്റുമെന്നും പറഞ്ഞു. എന്നിട്ടയാൾ മാറിയോ? അവിടെയാണ് കുഴപ്പം കിടക്കുന്നത്. ഏഴാം ദിവസം കുഞ്ഞുമാക്കോതയെ കാണാതായി. അച്ചമ്പി കിടപ്പിലുമായി. അപ്പോ കുഞ്ഞുമാക്കോതയുടെ വീട്ടുകാരാ? അവരെയും കാണാണ്ടായി. ഒറ്റ രാത്രി കൊണ്ട് ശൂന്യതയിലേക്ക് പോയി. മനസ്സിലായില്ല. എന്റെ സാറേ, കാപ്പിരിയുടെ തറ തുറന്നപ്പോ ഏതാണ്ട് ഉണ്ടായിന്നേ. എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. എന്തായാലും അതിനുശേഷം കുഞ്ഞുമാക്കോതയെ ആരും കണ്ടിട്ടില്ല. ആർക്കും ഒരു സംശയവും ഉണ്ടായില്ല. പക്ഷെ ഞാനതങ്ങനെ വിട്ടില്ല. അന്നത്തെ ഈ സ്റ്റേഷനിൽ സാറിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന SIക്ക് ഒരു പെറ്റീഷൻ കൊടുത്തു. എന്നിട്ടോ? എന്നിട്ടും ഒന്നും ഉണ്ടായില്ല. ഈ വേഷമിട്ടാ പിന്നെ കള്ളത്തായോളികളല്ലേ എല്ലാം. കാലങ്ങളുടെ അഴുക്കു വീണ് തളം കെട്ടി മലിനപ്പെട്ട വെള്ളം പോലെയായ വെളിച്ചം കുറഞ്ഞ ആ മുറിയുടെ അന്തരീക്ഷത്തിൽ കറുപ്പന്റെ വാക്കുകൾ കലരാനും കുഴയാനും തുടങ്ങിയിരുന്നു. വേച്ചും വിറച്ചും ചവിട്ടിറങ്ങാൻ കഷ്ടപ്പെട്ട കറുപ്പനെ കൈപിടിച്ച് താഴെയിറക്കി ഉണ്ണിച്ചക്കൻ. നിരത്തിലെത്തിയപാട് പുഴയിലേക്ക് വീണ മീൻകുഞ്ഞായി സ്വയം കുടഞ്ഞുണർന്ന കറുപ്പൻ എയ്തുവിട്ട അമ്പുപോലെ ഇരുട്ടിലേക്ക് പാഞ്ഞുപോയി. അതിരാവിലെ പള്ളിമുറ്റത്ത് വച്ചാണ് കൊർണേലിയുടെ ഭാര്യ ഏലിക്കുട്ടിയെ കണ്ടത്. കുർബാന കഴിഞ്ഞ് താമരക്കുളത്തിനു മുന്നിലെ കൃത്രിമമലയുടെ ദ്വാരത്തിൽ കൈകൂപ്പി നിന്നിരുന്ന മാതാവിനെ വണങ്ങി മടങ്ങുമ്പോൾ അവർ ലവലേശം മടികൂടാതെ പറഞ്ഞു: കാപ്പിരിമുത്തപ്പൻ നല്ലവനാണെന്ന് നാട്ടുകാരെല്ലാം പറയണുണ്ട്. നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത സ്വത്തും പണവും കിട്ടാൻ വേണ്ടി നടത്തുന്ന എല്ലാ സേവകളും സാത്താൻ സേവ തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അച്ചമ്പിയും കുഞ്ഞുമാക്കോതയും കൂടി കാപ്പിരിയുടെ നിധി തട്ടിയെടുക്കാനായിട്ട് കാപ്പിരിത്തറ വെട്ടിപ്പൊളിച്ചെന്ന് ശരിക്കും എന്താണുണ്ടായത്? അതുവരെ കാണാതിരുന്ന പേടിയോടെ ഏലിക്കുട്ടി ഉണ്ണിച്ചക്കന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അവരാ രാത്രിയെ ഓർക്കുകയായിരിക്കണം.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് 8592944444.
4: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നുന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകാൻ നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാത്തിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് 8592944444.
5: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
6: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
8: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
9: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
10: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
11: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
12: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
13: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
14: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
15: എന്നും രാവിലെ 10:30.
14: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
15: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
16: FM 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA മാർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴ് വെട്രി കഴകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റുകൾ നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് വിജയ്

തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. 40 പ്രായക്കാരായ തൊഴിലാളികളുടെ വാർഷിക ആരോഗ്യ പരിശോധനാ പരിപാടി ന്യൂഡൽഹിയിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ESIC വരിക്കാർക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ 3 നിയമനമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ നിയന്ത്രണത്തിലായ ഹോർമോസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്ന ദൌത്യത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ ഫ്രാൻസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ വിന്യസിക്കാൻ തീരുമാനിച്ചു. ഇറ്റാലിയൻ ഡച്ച് യുദ്ധക്കപ്പലുകൾക്കൊപ്പം ചാൾസ് ഡി ഗെല്ല എന്ന ഫ്രാൻസിന്റെ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലേക്ക് നീങ്ങിയതായി ഫ്രഞ്ച് സൈന്യം അറിയിച്ചു. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ തലശ്ശേരി പന്ന്യന്നൂരിലെ KP ഭാസ്കരൻ എന്ന പന്ന്യന്നൂർ ഭാസി നിര്യാതനായി. 85 വയസ്സായിരുന്നു. പിടികൂടിയ പാമ്പിനെ ചാക്കിലേക്ക് മാറ്റുന്നതിനിടെ വനംവകുപ്പ് വാച്ചർക്ക് പാമ്പ് കടിയേറ്റു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്തു നിന്നും പിടിച്ച മൂർക്കൻ പാമ്പിനെ നിലമ്പൂർ RRT ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാച്ചർ MS സന്തോഷിന് കടിയേറ്റത്. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ FC ആണ് പഞ്ചാബ് FC പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഹോളിവുഡിലെ ജെയിംസ് ബോണ്ട് ചിത്രങ്ങളുടെ ചുവടുപിടിച്ച് നിരവധി മലയാള ചിത്രങ്ങൾ 70s ഇറങ്ങിയിട്ടുണ്ട്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം പ്രമേയമാക്കിയിരുന്ന ഈ ചിത്രങ്ങളിലെ സ്ഥിരം കാഴ്ചകളായിരുന്നു കൊള്ളസങ്കേതങ്ങളും അവിടുത്തെ നൃത്തപരിപാടികളും. താൽക്കാലികമായ വിജയങ്ങൾ കൊള്ളക്കാർ ആഘോഷിക്കുന്ന സമയങ്ങളിലായിരുന്നു ഈ നൃത്തപരിപാടികൾ. ശാസ്ത്രീയ നൃത്തത്തിന് ഇത്തരം രംഗങ്ങളിൽ യാതൊരു സാധ്യതയും ഇല്ലെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. പാശ്ചാത്യ ശൈലിയിലും അതേസമയം വളരെ മെലോഡിയസ് ആയുമാണ് ഈ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നത്. മാതൃകസുന്ദരിമാരുടെ നൃത്ത പരിപാടികളായിരുന്നു ഇവയെല്ലാം എന്നും ഓർക്കണം. ഇലക്ട്രോണിക് സംഗീതോപകരണങ്ങളിൽ പരിചിതമല്ലാതിരുന്ന അക്കാലത്ത് ലഭ്യമായ പാശ്ചാത്യ സംഗീതോപകരണങ്ങളുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിയായിരുന്നു ഈ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിരുന്നത്. ഇന്നത്തെ ഹണി ഡ്രോപ്സിലൂടെ നമുക്ക് അക്കാലത്തെ കൊള്ളസങ്കേതത്തിലെ നൃത്തരംഗങ്ങളിലെ രണ്ടു പാട്ടുകൾ കേൾക്കാം. ആദ്യ ഗാനം തടവറ എന്ന ചിത്രത്തിനുവേണ്ടി വാണി ജയറാം പാടിയതാണ്. രചന സത്യൻ അന്തിക്കാട്, സംഗീതം എ ടി ഉമ്മർ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. കൊള്ളക്കാരുടെ സ്വഭാവത്തിന്റെയും അവരുടെ താവളത്തിന്റെ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിന്റെയും ഭീകരത വരച്ചു കാണിക്കാൻ വിചിത്രമായ ചില ശബ്ദങ്ങളും അലർച്ചകളും ഇത്തരം ചില പാട്ടുകളിലെങ്കിലും കേൾക്കാം. അത്തരത്തിലുള്ള ഒരു ഗാനമാണ് ഇനി. ചിത്രം സംഘർഷം, മലേഷ്യ വാസുദേവൻ നയിക്കുന്ന സംഘഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ശങ്കർ ഗണേഷ്.

നെൽപൊടി കുത്തി അടിവച്ചൻ ചാരത്തും തുടി കൊട്ടിത്തുള്ളാത്ത ലുക്കിലുക്കില്ല ലുക്കിലുക്കില്ല ലുക്കിലുക്കില്ല ലുക്കിലുക്കില്ല.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് എ.കെ. അനിൽകുമാർ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: അല്പസമയത്തിനകം മോർണിംഗ് ന്യൂസ് കേൾക്കാം ഡൽഹിയിലെ.
1: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. Good morning, I'm Sunil Verma. The headlines. Bihar Chief Minister Samrat Chaudhary to ex

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: തലമുറകളായി കേരളീയരുടെ മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന നാമമാണ് കലാനിലയം സ്ഥിരം നാടകവേദി. 5 പതിറ്റാണ്ടിലേറെ നാടകാവതരണങ്ങളിലൂടെ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയ സമിതി, രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ, കായംകുളം കുച്ചുണ്ണി തുടങ്ങിയ കലാസൃഷ്ടികൾ ആദ്യകാലം മുതൽക്കേ വിസ്മയിപ്പിക്കുന്നവയായിരുന്നു. പുതിയ കാലത്തിനനുസൃതമായി ഇവയെ പുതുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവയുടെ വിജയഘടകം. കോഴിക്കോട്ട് പ്രദർശനം തുടരുന്ന രക്തരക്ഷസ് നാടകത്തെപ്പറ്റിയും സമിതിയെപ്പറ്റിയും സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം കലാ

0: കൃഷ്ണൻ നായരുടെ മകൻ അനന്തപത്മനാഭൻ ചേരുന്നു. ഏരീസ് കലാനിലയം നാടകവേദിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറും ഉടമയുമാണ് അദ്ദേഹം.
1: രക്തരക്ഷസ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇപ്പം അവതരിപ്പിക്കുന്നത് രക്തരക്ഷസ് ചാപ്റ്റർ 1 ആണ്. ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം വരും, ചാപ്റ്റർ 2. അതും ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംഭവമായിരിക്കും, ഒരു നാടകത്തിന് രണ്ട് ഭാഗങ്ങളായിട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് ചാപ്റ്റർ 1-ൽ ചാപ്റ്റർ 2-ൻ്റെയും കൂടി കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. എന്നാലേ അവർ ഇന്നത്തെ തലമുറയ്ക്ക് ആ ഇനി ചാപ്റ്റർ 2 കാണുമ്പോൾ ആ ലിങ്ക് കിട്ടുകയുള്ളൂ, ഒരു കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് കുറേ മാറ്റങ്ങൾ നമ്മൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. പിന്നെ അത് ആ രംഗങ്ങളൊക്കെ ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. കുറേ ടെമ്പോ ആയിട്ടുള്ള സീനുകൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു. പിന്നെ വരച്ച സെറ്റിങ്സ് മാറ്റി 3D ടൈപ്പ് സെറ്റിങ്സ് ആക്കി. പിന്നെ ശബ്ദം, നമ്മൾ സിനിമ തിയേറ്ററിലുള്ള 7.1-ലാണ് നമ്മൾ സൗണ്ട് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇന്നത്തെ കുട്ടികളുടെ സിനിമ കണ്ടു കഴിഞ്ഞ് വരുന്നാൽ തന്നെ നമ്മൾ എങ്ങനെയുണ്ട് സിനിമ എന്ന് പറയുമ്പോൾ അവർ ആദ്യം പറഞ്ഞു, ഓ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കര അത്ഭുതമാണ്, അതിൻ്റെ വിഷ്വൽ ഭയങ്കരമാണ്. അത് തന്നെ നാടകത്തിലും വേണം, എന്നാലേ ഇന്നത്തെ തലമുറയെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ. ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞ കാര്യം, പഴയ തലമുറയ്ക്ക് ഈ കലാനിലയത്തിൻ്റെ നാടകങ്ങൾ, അത് പ്രത്യേകിച്ച് രക്തരക്ഷതൊക്കെ അത്രയും മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നൊരു ആൾക്കാരാണ്, അവരെ നമ്മൾ തൃപ്തിപ്പെടുത്തണം. അതേപോലെ പുതിയ തലമുറയ്ക്ക് അത്ഭുതവും വിസ്മയവും തോന്നിപ്പിച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും വേണം. അപ്പോൾ ഇത് രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞത് വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. പക്ഷേ ഞാൻ കൊണ്ടുവന്ന ഈ മാറ്റങ്ങൾ രണ്ട് തലമുറയ്ക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ആൾക്കാരുടെ തിരക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അച്ഛൻ്റെയും അമ്മയുടെയും പണ്ടുണ്ടായിരുന്ന ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
2: നമ്മുടെ ഒരു സെറ്റിലെ പ്രോഗ്രാമിൽ, നാടക അവതരണത്തിൽ എത്ര പേര് സഹകരിക്കുന്നുണ്ട്? ടീം എത്ര പേരുടെ ടീമാണ്?
1: നമ്മൾ മൊത്തം ക്രൂ എന്ന് പറഞ്ഞ ഒരു 110 പേരോളം വരും. മൊത്തം ക്രൂ അഭിനയിക്കുന്ന ആൾക്കാരും അതിനേക്കാളും കൂടുതലാണ് ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർ. കാരണം നമ്മുടെ നാടകം കണ്ടിട്ടുള്ള അവർക്കറിയാലോ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ടെക്നിക്സാണ്. ആൾക്കാർ നാടകം കേട്ടേക്കൊന്ന് സ്റ്റേജ് കണ്ടോട്ടെ എന്ന് ചോദിക്കും. ആ ക്യൂരിയോസിറ്റിയാണ് കലാനിലയത്തെ നാടകം ഇന്നും നിലനിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പം എല്ലാവരും ചോദിക്കും എന്താണ് ഇതിൻ്റെ ഒരു മാജിക്ക്, 53 വർഷം പഴക്കമുള്ളൊരു നാടകം ഇന്നും പുതിയ തലമുറയും പഴയ തലമുറയും ഒരുപോലെ ആകർഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുക, അതൊരു മാജിക്കാണ് സത്യം പറഞ്ഞു. അപ്പം ഞാൻ പറയും അതിൻ്റെ ടെക്നിക്സ് തന്നെയാണ് അതിൻ്റെ മാജിക്ക്. പിന്നെ 11 അക്ഷരം കലാനിലയം എന്നുള്ള പറഞ്ഞൊരു 11 അക്ഷരം അതൊരു വലിയൊരു ബ്രാൻഡ് തന്നെയാണ്. പിന്നെ ഇപ്പം ഞാൻ രണ്ടാമത് തുടങ്ങിയപ്പോൾ ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി, ഒരു മൾട്ടിനാഷണൽ കമ്പനിയായ ഏരീസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പും കൂടി നമ്മളിവിടെ അസോസിയേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിത് അവതരിപ്പിക്കുമ്പോൾ ഏരീസ് കലാനിലയം എന്ന പേരിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഏരീസിൻ്റെ ചെയർമാൻ സോൺ റോയ് സാറും കൂടി എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം ഒരു വലിയൊരു വ്യവസായ പ്രമുഖനാണെങ്കിൽ പോലും വലിയൊരു കലാകാരനാണ്, കലാനിലയത്തിനോട് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടും എനിക്ക് വലിയൊരു ഉപകാരം തന്നെയാണ്. അത് വലിയ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഇത്തരം ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സഹായം വലിയൊരു കാര്യം. കാരണം നമുക്കിനി നാടകം എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമ തന്നെ കണ്ടില്ലേ, ഒരാൾ ന്യൂയോർക്കിലിരുന്ന് നമ്മുടെ സിനിമ കാണുന്നു, ഒരാൾ വേറെ എന്താ പറയുക ലണ്ടനിലിരുന്ന് കാണും, ഇങ്ങനെ പല തലത്തിലേക്ക് സിനിമ മാറിക്കഴിഞ്ഞു. അതേപോലെ നാടകവും മാറണം, നാടകവും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും കൂടി അവതരിപ്പിക്കാവുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. കാരണം ഇപ്പം നമ്മുടെ കോഴിക്കോട് നാടകം നടത്തുമ്പോൾ പോലും കോഴിക്കോട്ടുകാർ മാത്രമല്ല നാടകം കാണാൻ വരുന്നത്, ബോംബെയിൽ നിന്ന് ഇവിടെ ആൾക്കാർ വന്ന് നാടകം കാണുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ വന്ന് നാടകം കാണുന്നുണ്ട്, പല സ്ഥലങ്ങളും ദൂരത്തു നിന്ന് ആൾക്കാർ വന്ന് നാടകം കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും പോകണം, അത് കുറേ കൂടി ഹൈടെക് ആക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അവിടെയും പോയിട്ട് നമുക്ക് ഇത് വിജയിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇത്തരം ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സഹായം ആവശ്യമാണ്, മാറ്റങ്ങൾ കൊണ്ടുവരാനും ആവശ്യമാണ്. അങ്ങനെയാണ് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കാന്നുള്ള ആശയം എനിക്ക് തോന്നിയത്.
2: രണ്ടാമത് 24-ലല്ലേ ഇപ്പോൾ വീണ്ടും പ്രൊവൈവ് ചെയ്തത്, കഴിഞ്ഞ രണ്ടു കൊല്ലം അന്ന് മുതൽ ഇതിൻ്റെ ഒരു ടൂറിംഗ് പാറ്റേൺ എങ്ങനെയാണ്?
1: പണ്ടത് സ്ഥിരം നാടകവേദി ഒരു സ്ഥലത്ത് തന്നെ ഒന്നിച്ചെല്ലാം കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2003 ഞാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ എറണാകുളത്താണ് മണപ്പാട്ടി പറമ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയത്. അച്ഛൻ മരിച്ച സമയത്ത് അവിടെ നാടൻ തുടങ്ങുന്ന ഒരാഴ്ച മുമ്പാണ് അച്ഛൻ മരിക്കുന്നത്, അവിടെ വെച്ചാണ് നാടൻ നിന്നുപോയതും. അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ വീണ്ടും നാടകം ആരംഭിച്ചത്. അവിടെയും ഏകദേശം 8-9 മാസമൊക്കെ നമ്മൾ പെർമനൻറ്റ് തിയേറ്ററായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. തൃശ്ശൂർ നമ്മൾ പെർമനൻ്റ് ആയിരുന്നു, കാലിക്കറ്റ് പെർമനൻ്റ് ആയിരുന്നു, ട്രിവാൻഡ്രത്ത് പെർമനൻ്റ് തിയേറ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അത്രയും ഒരു വലിയൊരു ഡ്യൂറേഷൻ നാടൻ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ ഒരു 1.5-2 മാസം മാക്സിമം ആ ഒരു പാറ്റേണിലാണ് നമ്മൾ നാടൻ നടത്തിക്കൊണ്ട് പോകുന്നത്.
2: കാലിക്കറ്റിന് മുമ്പ് എവിടെയായിരുന്നു തൊട്ട് മുമ്പ്?
1: ഇപ്പോൾ ജസ്റ്റ് കുന്നംകുളം കഴിഞ്ഞു, അവിടെ നിന്നാണ് കാലിക്കറ്റിൽ. കാലിക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യം 2006-ൽ ഞാൻ 9 മാസം നടത്തിയ സ്ഥലമാണ്. പിന്നെ അന്ന് നാടകങ്ങളും കൂടുതലുണ്ടായിരുന്നു, കടമറ്റത്ത് കത്തനാർ, നാരദൻ കേരളത്തിലെ ഗായങ്ങളും കൊച്ചുണ്ണിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നമുക്ക് ഒരു നാടകം എടുക്കുമ്പോൾ തന്നെ എത്രയോ വലിയൊരു എമൗണ്ട് വന്നല്ലോ, ഇനി ഇതിൽ നിന്ന് കളിച്ചിട്ട് വേണം നമ്മൾക്ക് മറ്റുള്ള നാടകങ്ങളും എടുക്കാൻ. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ രക്തരക്ഷത്തിൽ 2-ാം ഭാഗത്തിലേക്കാണ്. അതേപോലെ ഇത് മറ്റ് ഭാഷകളിലേക്കും കൂടി മാറ്റാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. തെലുങ്കിലേക്കും കന്നഡയിലേക്കും, തമിഴിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാൻ

0: നടത്തിയും തമിഴ്നാട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് തെലുങ്കിലേക്കും കന്നഡയിലേക്കും മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. കേരളത്തിലിപ്പോൾ കലാനിലയം എന്ന് പറഞ്ഞാലും കലാനിലയം കൃഷ്ണനായിരുന്നു പറഞ്ഞാൽ നമുക്ക് എവിടെ അറിയാൻ പറ്റും. മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് പെട്ടെന്ന് അവിടെ കയറി ചെന്ന് നമുക്കിത് എല്ലാവരിലേക്ക് എത്തിപ്പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഇങ്ങനെ ലോഞ്ച് ചെയ്യാനെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നതും.
1: സെക്കൻഡ് പാർട്ട് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കണ്ടന്റിൽ തന്നെയാണ്.
0: അതെ, കഥ എൻ്റേതാണ്. പിന്നെ അതിൻ്റെ സംഭാഷണങ്ങൾ പ്രവീൺ ഇറവങ്കര എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ കൊണ്ടാണ് സംഭാഷണങ്ങൾ എഴുതിപ്പിക്കുന്നത്. സ്റ്റോറി എൻ്റെയാണ്. നാടകമായിരുന്നു അമ്മ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നാടകം മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ അച്ഛനും സിനിമ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും, പക്ഷേ എനിക്ക് അതിലൊന്നും വലിയ താല്പര്യം തോന്നിയിട്ടില്ല. അപ്പോൾ നാടകത്തിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് രണ്ട് മക്കളാണ്, ഗായത്രി എന്ന് പറഞ്ഞ മകളും മൂത്ത മകളും, രണ്ടാമത് ഗൗതം എന്ന് പറഞ്ഞ മകനും. മകൻ ആർക്കിടെക്റ്റാണ്, ഗായത്രി പ്രൊഫസറായിരുന്നു, അമൃതാഞ്ജനുള്ള പ്രൊഫസറായിരുന്നു, ഹസ്ബൻഡും പ്രൊഫസറായിരുന്നു. ഗോവിന്ദൻ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. എന്നിട്ട് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് അവർ കെ എൽ യൂണിവേഴ്സിറ്റിയിൽ സീനിയർ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. പക്ഷേ മോള് റിസൈൻ ചെയ്തു. മോളൊക്കെ എൻ്റെ കൂടുതൽ എൻ്റെ സ്വഭാവമാണ്. പക്ഷേ മകനും ഏറ്റവും നല്ല കലാകാരൻ തന്നെയാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ. പക്ഷേ മകളാണ് കൂടുതൽ ആക്റ്റീവായിട്ട് രംഗത്ത് വന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ കലാനന്ദ കൃഷ്ണനായർ ഫൗണ്ടേഷൻ, അച്ഛൻ്റെ ഫൗണ്ടേഷൻ ഉണ്ട്. അതിൽ ജോൺ പോൾ സാറാണ് അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മകളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള നാടകം കൂടി ചെയ്യാറുണ്ട്. അതിലാണ് ഹിഡുമ്പി എന്ന് പറഞ്ഞ നാടകം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ന് പറഞ്ഞ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഹിഡുമ്പി നാടകത്തിൽ ആദ്യം ലക്ഷ്മിപ്രിയയാണ് അഭിനയിച്ചത്. അതിനുശേഷം എൻ്റെ മകളാണ് പിന്നെ ആ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഈ ഞാൻ എന്ന് പറഞ്ഞ നാടകവും അവളാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികൾ ഈ എക്സ്പെരിമെൻ്റ് തിയേറ്റർ ആ ഒരു ഇതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം എല്ലാ തരത്തിലുള്ള നാടകങ്ങളും നമുക്ക് വേണം. കലാനിലയത്തിൻ്റെ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും പരീക്ഷണ നാടകങ്ങളും നമുക്ക് ആവശ്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ കലാനിലയം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങൾ മകളാണ് കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ അവൾക്ക് അവൾ കുട്ടികൾക്കുള്ള വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂളുകളിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അവൾ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ മകൻ ജർമ്മനിയിലാണ്, അവനവിടെ ആർക്കിടെക്റ്റാണ്, അവിടെ വാൾട്ട് ഡിസ്നിയിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. വൈഫാണെങ്കിൽ തൃശ്ശൂർ ഭാരതീയ വിദ്യാഭ്യാസ പ്രിൻസിപ്പളാണ്, ബിന്ദു എന്നാണ് പേര്.
1: നമ്മൾ ഈ കലാനിലയത്തിൻ്റെ തലമുറകളിലൂടെ നീണ്ടുപോകുന്ന ദൃശ്യാനുഭവത്തെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് പറഞ്ഞാൽ അവസാനിക്കാത്ത കൗതുകങ്ങളുടെ ഒരു വലിയ കലവറയാണ് കലാനിലയവും അതിൻ്റെ നാടകങ്ങളും.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അതിൻ്റെ ഒരു അംശമാണ് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവെക്കാൻ താങ്കൾ വന്നത്. അത് വളരെ സജീവമായും വളരെ വിവരണാത്മകമായും ഒക്കെ പങ്കുവെക്കാൻ ഈ ഒരു സംഭാഷണത്തിലൂടെ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളോടൊപ്പം ചേരാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്കളുടെ കോഴിക്കോട്ടെ വേദിയും ഇതിൻ്റെ പ്രദർശനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. തുടർന്ന് താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഹൈടെക് ആയിട്ടും ഒക്കെ പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യാൻ കലാനിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും നാടകങ്ങൾക്കും കഴിയട്ടെ എന്ന് ആണ് ഞങ്ങളുടെ ആശംസകൾ. താങ്ക് യു.
0: നന്ദി. നമസ്കാരം.
2: ഏരീസ് കലാനിലയം നാടകവേദിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറും ഉടമയും കലാനിലയം കൃഷ്ണൻ നായരുടെ മകനുമായ അനന്തപത്മനാഭൻ തന്റെ നാടക ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചതാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ധന്യ സി എസ്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുശീലയും പാടിയത്, യൂസഫലി കേച്ചേരിയുടെ രചന, നൌഷാദിൻ്റെ സംഗീതം.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: കേൾക്കാം താലോലം എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രം രചന നിർവഹിച്ച് സംഗീതം നൽകിയത്, പാടിയത് യേശുദാസ്.

കൈക്കുടന്ന നിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, കൈതപ്രത്തിന്റെ സംഗീതം. FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം ഇന്ന് മുംബൈ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്നലെ അദ്ദേഹം ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA മാർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. പശ്ചിമബംഗാളിലെ BJP നേതാവ്

സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രത് നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചു. മോട്ടോർ ബൈക്കുകളിലെത്തിയ അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിവെക്കുകയായിരുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട് ഉപയോഗിച്ച് 60 ലക്ഷം രൂപയുടെ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ കോഴിക്കോട്ട് വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത കൺസൾട്ടൻസി സ്ഥാപന ഉടമ പിടിയിലായി. പറവൂർ സ്വദേശി ജിബി ആണ് പിടിയിലായത്. കൊല്ലം കടക്കലിൽ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ യുവാവ് കുഴഞ്ഞുവീണു മരിച്ചു. തുടയന്നൂർ വെളുന്തരയിലെ സഞ്ജീവാണ് മരിച്ചത്. ഐഎസ്എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സിക്ക് ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ എഫ് സിയെ ആണ് പഞ്ചാബ് എഫ് സി പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളിനി 10 മണിക്ക്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യ ഗാനം തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണനും ശ്വേതാമോഹനും പാടിയത്, വിദ്യാസാഗർ സംഗീതം നൽകിയത്.

0: എലിസബത്ത് എന്ന ചിത്രത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. ജോ പോൾ രചന നിർവഹിച്ച്, രഞ്ജിൻ രാജ് സംഗീതം നൽകി, ഹരിചരൺ പാടിയത്.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: ഗാനോപഹാരം തുടർന്ന് കേൾക്കാം. ബി എം എച്ച് ആരോഗ്യജാലകത്തിന് ശേഷം
3: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
4: നമസ്കാരം, ഞാൻ ഡോക്ടർ നിതിൻ രാജ്, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ക്യാൻസർ രോഗ വിദഗ്ധനാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ക്യാൻസർ രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനെ പറ്റിയാണ്. ഇന്നത്തെ ലോകത്തിലെ പ്രധാന ഹെൽത്ത് പ്രോബ്ലംസിൽ ഒന്നാണ് ക്യാൻസർ. പ്രതിവർഷം 1 കോടി മനുഷ്യർ ക്യാൻസർ രോഗബാധയ്ക്ക് കീഴടങ്ങുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ക്യാൻസർ രോഗം പല കാരണങ്ങൾ മൂലം വരാം. ഉദാഹരണത്തിന്, ജനിതകമായ മാറ്റങ്ങൾ, പല പാരിസ്ഥിതിക ഘടകങ്ങൾ, ജീവിതചര്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളായി സൂചിപ്പിക്കപ്പെടുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 40% ക്യാൻസറുകൾ നമ്മുടെ ജീവിതചര്യകൾ മാറ്റുന്നത് മൂലം തടയാൻ പറ്റും എന്നാണ്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുകയില ഉപേക്ഷിക്കലാണ്. പുകയില പലവിധമുണ്ട്. സിഗരറ്റ്, ബീഡി, ഗുട്ക,

0: ഖൈനി എന്നിവയെല്ലാം പുകയില ഉൽപ്പന്നങ്ങളാണ്. പുകയിലയിൽ ഏകദേശം 70 ക്യാൻസർ സാധ്യത കൂട്ടുന്ന കെമിക്കൽസ് ഉണ്ട്. നിഷ്ക്രിയ പുകവലി അഥവാ മറ്റൊരാൾ വലിച്ച പുക ശ്വസിക്കുന്നത് മൂലം ക്യാൻസർ വരുവാനുള്ള സാധ്യത വർദ്ധിക്കും. പുകവലി കുത്തുന്നതുകൊണ്ട് ക്യാൻസർ റിസ്ക് 10 വർഷം കൊണ്ട് ഏകദേശം പകുതിയാകും. രണ്ടാമതായി, റെഗുലറായി വ്യായാമം. ഇതുമൂലം ആമാശയ ക്യാൻസർ, സ്തനാർബുദം, കിഡ്നി ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ എന്നിവ വരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കും. ആഴ്ചയിൽ ഏകദേശം 2.5 മണിക്കൂർ മോഡറേറ്റ് ഇന്റൻസിറ്റി വ്യായാമം, ഉദാഹരണത്തിന് 3 മിനിറ്റിനുള്ളിൽ 2 മൈൽ നടത്തം, 3 മിനിറ്റിനുള്ളിൽ 5 മൈൽ സൈക്കിൾ ചവിട്ടൽ, ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് സ്വിമ്മിംഗ്, ഒരു 45 മിനിറ്റ്സ് വോളിബോൾ, ഒരു 15 മിനിറ്റ്സ് സ്കിപ്പിംഗ് മുതലായ എക്സസൈസുകൾ ക്യാൻസർ റിസ്ക് കുറയ്ക്കും. ഈ മേൽപ്പറഞ്ഞ വ്യായാമങ്ങൾ 5 മണിക്കൂറിന് മുകളിൽ ചെയ്താൽ ഏറ്റവും ഉത്തമം. BMI ഏകദേശം 18.5 മുതൽ ഒരു 24.9 വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ. ആരോഗ്യകരമായുള്ള ഭക്ഷണ രീതി ക്യാൻസർ നന്നായി കുറയ്ക്കും. ഭക്ഷണ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കുക, എസ്പെഷ്യലി ഓർഗാനിക് വെറൈറ്റി. ഏകദേശം 50% നമ്മുടെ ഡെയിലി ഫുഡിന്റെ കൂടെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായി ഉപയോഗിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഭക്ഷണത്തിൽ ഹോൾ ഗ്രെയിൻസ്, ഉദാഹരണത്തിന് ഹോൾ വീറ്റ്, ബ്രൗൺ റൈസ്, ബ്ലാക്ക് റൈസ്, ഓട്സ്, ബാർലി, ചോളം മുതലായവ ഉപയോഗിക്കുന്നത് അത്യുത്തമം. പ്രോസസ്ഡ് ഫുഡ് കുറച്ച് കുറവായി കഴിക്കുക, ഉദാഹരണത്തിന് ബ്രെഡ്. ഇപ്പോൾ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന റെഡി ടു ഈറ്റ് ഫുഡ്സ്, പാക്കറ്റ് സ്നാക്സ്, കേക്ക്സ്, ബിസ്ക്കറ്റ്സ് തുടങ്ങിയവ പ്രോസസ് ഫുഡ്സ് ആണ്. ഇതിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. റെഡ് മീറ്റ്, ഉദാഹരണത്തിന് ബീഫ്, മട്ടൺ തുടങ്ങിയവയുടെ കൺസെപ്ഷൻ കുറയ്ക്കുക. മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ് ക്യാൻസർ റിസ്ക് കുറയ്ക്കാൻ. പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ ക്രീമുകൾ ഉപയോഗിക്കുന്നത് സ്കിൻ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ്. മിനിമം 1 വർഷം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഓവറി ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ തുടങ്ങിയ ക്യാൻസറുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. പല ക്യാൻസറുകൾക്കും വാക്സിനേഷൻസ് ഓപ്ഷൻസ് ആയിട്ടുണ്ട്. ഈ വാക്സിനേഷൻസ് ഗർഭാശയമുഖ ക്യാൻസർ, ലിവർ ക്യാൻസർ എന്നിവ ഫലപ്രദമായി പ്രിവെന്റ് ചെയ്യുന്നു. HPV വാക്സിൻസ്, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻസ് തുടങ്ങിയവയാണ് ഇതിന് ഉദാഹരണങ്ങൾ. ഏറ്റവും അവസാനമായും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ സ്ക്രീനിംഗ് പ്രോഗ്രാം. എന്തിനാണ് നമ്മൾ ക്യാൻസർ സ്ക്രീനിംഗ് പ്രോഗ്രാംസ് ചെയ്യേണ്ടത്? പകുതിയിലധികം ക്യാൻസറുകൾ, പ്രത്യേകിച്ച് ഏർലി സ്റ്റേജിൽ രോഗലക്ഷണം ഉണ്ടായി, രോഗലക്ഷണങ്ങൾ വന്നു തുടങ്ങുമ്പോഴേക്കും രോഗം മറ്റ് അവയവങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത വളരെ കൂടുതൽ ആയതിനാൽ ക്യാൻസർ സ്ക്രീനിംഗ് പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗം കണ്ടുപിടിക്കുന്നതിനും ചികിത്സയ്ക്കും രോഗമുക്തിക്കും ഉപകാരപ്പെടും. പല ക്യാൻസറുകൾക്കും സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ലഭ്യമാണ്. ഉദാഹരണത്തിന് 45 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും വർഷത്തിൽ ഒരിക്കലെങ്കിലും മാമോഗ്രാം ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ മാക്സിമം വൺസ് ഇൻ എവറി 2 ഇയേഴ്സ്. പാപ്സ്മിയർ 21 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ ചെയ്യേണ്ടതാണ്. കൃത്യമായുള്ള സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെ കണ്ടതിന് ശേഷം ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ തന്നെ നിർദ്ദേശിക്കുന്നത്. മേൽപ്പറഞ്ഞ ക്യാൻസർ റിസ്ക് കുറയ്ക്കുന്നതിനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഒന്നിച്ച് നടപ്പാക്കാൻ കുറച്ചാൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ 1-2 മാറ്റങ്ങൾ ഇന്നു മുതൽ വരുത്തി തുടങ്ങാം. നമുക്ക് ഒരുമിച്ച് അണിചേരാം ഇന്നു മുതൽ ക്യാൻസറിനെതിരെ. താങ്ക്
1: യു. BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

0: കുർബാനി എന്ന ചിത്രത്തിനു വേണ്ടി യാസിൻ നിസാർ, ഭദ്ര രജിൻ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സംഗീതം എം ജയചന്ദ്രൻ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
4: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: ഗാനോപഹാരം
4: 103.6 റിയൽ എഫ്എം.
0: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ചാർലി എന്ന ചിത്രത്തിലെ ഗാനം. ശക്തിശ്രീ ഗോപാലനും മുഹമ്മദ് മക്ബൂലും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദരന്റെ സംഗീതം.

ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. 8th അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന് തുടക്കം. നിർദ്ധന രോഗികൾക്ക് ഡ്രസ് ബാങ്ക് സൗകര്യം. നഴ്സസ് വാരാഘോഷം. കോഴിക്കോട്ട് ഖാദി സമ്മർമേള. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് കോഴിക്കോട്ട് തുടക്കമായി. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങളാണ് മത്സരിക്കുക. 1,00,000 രൂപയും

0: ഫലകവുമാണ് അവാർഡ്. നിപിൻ നാരായണൻ സംവിധാനം ചെയ്ത കാത്തിരിപ്പ്, ശ്രീകൃഷ്ണൻ കെ പിയുടെ റോക്ക്, ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റെക്കോർഡ് ഡാൻസ് തുടങ്ങിയവയാണ് മലയാളത്തിലെ മത്സര ചിത്രങ്ങൾ. ഇക്വഡോർ, നൈജീരിയ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 സിനിമകളും ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ 3 സിനിമകളുമാണ് മത്സര വിഭാഗത്തിലെ മറ്റു ചിത്രങ്ങൾ. ഫെസ്റ്റിവലിന്റെ ലോക സിനിമാ വിഭാഗത്തിൽ 5 സിനിമകളും ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ 8, മലയാള സിനിമയിൽ 17 സിനിമകളാണ് പ്രദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത്. ഓരോ സിനിമകൾക്ക് ശേഷവും സംവിധായകരുമായി മുഖാമുഖം പരിപാടിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 10 ഫെസ്റ്റിവൽ സമാപിക്കും. പ്രതാപ് ജോസഫ്, ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടർ.
1: IFFK, അതായത് ഇൻഡിപെൻഡന്റ് ആൻഡ് എക്സ്പെരിമെന്റൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ 8-ാമത്തെ എഡിഷൻ ആരംഭിച്ചു. കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിലുള്ള തിയേറ്ററിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. 5 ദിവസമാണ് ഫെസ്റ്റിവൽ, May 6 മുതൽ 10 വരെ 5 ദിവസമായിട്ടാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇതൊരു രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവൽ ആണ്. അതായത് കേരളത്തില് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഉള്ള ഒരേ ഒരു ഫിലിം ഫെസ്റ്റിവൽ, അതായത് ലോക സിനിമകളുടെ ഒരു മത്സര വിഭാഗമാണ് നമ്മുടെ ഫെസ്റ്റിവലിന്റെ പ്രത്യേകത. മലയാള സിനിമകളുണ്ട്, ഒപ്പം ഇന്ത്യൻ സിനിമകളുണ്ട്, ലോക സിനിമകളുണ്ട്. 9 സിനിമകൾ ഈ വർഷത്തെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ മത്സരേതര വിഭാഗത്തിൽ 21 സിനിമകളും ഉണ്ട്. അങ്ങനെ മൊത്തം 30 സിനിമകളാണ് ഈ ഫെസ്റ്റിവലിലുള്ളത്. ഇക്വഡോർ, അതുപോലെ റഷ്യ, അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ, ഇന്ത്യൻ ഭാഷകളിലെ 3 സിനിമകൾ, അതുപോലെ മലയാളത്തിൽ നിന്ന് 3 സിനിമകൾ. മലയാളത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ കെ പിയുടെ റോക്ക്, നിപിൻ നാരായണന്റെ കാത്തിരിപ്പ്, ഷിഹാബ് ഓങ്ങല്ലൂർ സംവിധാനം ചെയ്ത റെക്കോർഡ് ഡാൻസ്, ഇങ്ങനെ 3 സിനിമകളാണ് മലയാളത്തിൽ നിന്ന് കോമ്പറ്റീഷനിലുള്ളത്. ഇങ്ങനെ 9 സിനിമകൾ ലോക മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നു. ഒപ്പം പരിപാടിയോടനുബന്ധിച്ച് ഓരോ സിനിമയുമായി ബന്ധപ്പെട്ട അതിന്റെ ഡയറക്ടേഴ്സ്, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, Q&A, അതുപോലെ മീറ്റ് ദ ഡയറക്ടർ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. നമ്മുടെ ഈ വർഷത്തെ ജൂറി അംഗമായിരുന്നു, ഒരു ഇന്റർനാഷണൽ ജൂറിയാണ് ഫെസ്റ്റിവലിലുണ്ടായിരുന്നത്. ശ്രീലങ്കൻ ഫിലിം മേക്കർ ആയിട്ടുള്ള നദി വാസല മുതലി ആരാച്ചി, അതുപോലെ അഭിജിത് മജുംദാർ, ബോഡി എന്ന് പറയുന്ന സിനിമയുടെ സംവിധാനമുള്ള അഭിജിത് മജുംദാർ, അതുപോലെ CS വെങ്കടേശ്വരൻ, ഇങ്ങനെ 3 പേരടങ്ങുന്ന ഒരു ജൂറിയാണ് വിധി നിർണയം നടത്തുന്നത്. ഏറ്റവും മികച്ച സിനിമയ്ക്ക് 1,00,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ഉണ്ട്. ഫെസ്റ്റിവല് ഞായറാഴ്ച, അതായത് May 10 സമാപിക്കും.
0: നിർധനരായ രോഗികൾക്ക് ഒരു താങ്ങായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡ്രസ് ബാങ്ക് സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. ഗവൺമെന്റ് മെഡിക്കൽ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ പേഷ്യന്റ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അത്യാഹിത വിഭാഗം കേന്ദ്രീകരിച്ച് ഡ്രസ് ബാങ്ക് ഒരുക്കിയത്. വർഷങ്ങളായി ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഈ സേവനം നൽകിയിരുന്നെങ്കിലും വേഗത്തിൽ വസ്ത്രങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ തന്നെ സംവിധാനമൊരുക്കിയത്. വസ്ത്രം മാത്രമല്ല, നിർധനർക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതിലും പേഷ്യന്റ് കെയർ യൂണിറ്റ് അഥവാ PCU സജീവമാണ്. ഹസത്ത് പദ്ധതിയുടെ ഭാഗമായി ഹോം കെയർ, ഗ്രൂപ്പ് വളണ്ടിയർ ഹോം കെയർ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾ നടത്തിവരുന്നു. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളെ ബോധ്യപ്പെടുത്തി വീടുകളിലെത്തിക്കാനും പുനരധിവാസത്തിനായി ഷെൽട്ടർ ഹോമുകൾ കണ്ടെത്താനും ഇവർ മുന്നിലുണ്ട്. ആദിവാസി മേഖലകളിൽ മെഡിക്കൽ ക്യാമ്പുകളും PCU സംഘടിപ്പിച്ചു വരുന്നു. ഡ്രസ് ബാങ്ക് പദ്ധതിയെപ്പറ്റി പേഷ്യന്റ് കെയർ യൂണിറ്റ് പ്രസിഡന്റും MBBS വിദ്യാർത്ഥിയുമായ ആദിൽ വാർത്താ തരംഗിണിയോട്.
2: നമ്മുടെ മെഡിക്കൽ കോളേജിൽ നമുക്ക് PCU പേഷ്യന്റ് കെയർ യൂണിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഡ്രസ് ബാങ്ക് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്കത് വളരെ നല്ലൊരു പ്രോഗ്രാമായി കൊണ്ട് തന്നെ നമ്മുടെ സൂപ്രണ്ടും അതുപോലെ ബാക്കിയെല്ലാവരുമായിട്ട് നമുക്ക് കഴിഞ്ഞത്. പ്രധാനമായിട്ട് നമ്മൾ ലക്ഷ്യമിട്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്ത ഓരോ രോഗികൾ, ഒരുപാട് പേര് നമ്മൾ പോലെ അറിഞ്ഞു അറിയാതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആയിട്ടുള്ള വസ്ത്രം, അതിനുള്ളൊരു സൗകര്യം നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. നമുക്ക് മുമ്പ് വിദ്യാർത്ഥികൾ അവരെ ഫോൺ വിളിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ച് കളക്ട് ചെയ്തൊക്കെ ആയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷേ അതിലൊക്കെ കുറച്ച് ഡിലേയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ ആക്കി നമ്മുടെ ഫീമെയിൽ ഒബ്സർവേഷൻ റൂമിൻ്റെ അടുത്തായിട്ട് കാഷ്വാലിറ്റി തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് എങ്ങനെയാണിത് വർക്ക് ചെയ്യണതെന്ന് പറയുമ്പോൾ, ആർക്ക് വേണമെങ്കിലും വസ്ത്രങ്ങൾ ഡൊണേറ്റ് ചെയ്യാം. നമ്മുടെ വിദ്യാർത്ഥികളും MBBSഉം നഴ്സിംഗും വിദ്യാർത്ഥികൾ ഒരുമിച്ച് അവരുടെ ഫോൺ നമ്പർ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വിളിച്ചിട്ട് എവിടെയാണോ വെക്കാനായിട്ട് അവർ പറയുന്നത് ആ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ കളക്ട് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് അതിൽ അയൺ ചെയ്യാനായിട്ടുള്ള ഷർട്ടുകളോ മറ്റും ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അയൺ ചെയ്ത് നമ്മൾ നമ്മുടെ സ്റ്റോക്ക് റൂമിൽ വെക്കുകയായിരിക്കും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിൽ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പിന്നെ നമ്മുടെ ഈ ഡ്രസ്സ് ഷെൽഫ്, നമ്മുടെ കാഷ്വാലിറ്റിയിൽ വെച്ച സ്ഥലത്തേക്ക് നമ്മൾ ആവശ്യമുള്ള ഡ്രസ്സുകൾ മാത്രം കഴിയുന്ന സമയത്ത് റീഫിൽ ചെയ്യുന്ന പോലെയാണ് കണ്ടിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന കൂടെ നിൽക്കുന്ന ആൾക്കാരില്ലാതെ പാവപ്പെട്ട രോഗികളെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ആക്കുന്നത്. ഇപ്പോൾ PCU കീഴിൽ തന്നെ നമുക്ക് വേറെയും ഒരുപാട് പരിപാടികൾ നമ്മൾ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചെയ്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണമെങ്കിൽ സ്പോൺസറും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഒരുപാട് രോഗികൾക്കുള്ള ഒരു സഹായമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
0: കോഴിക്കോട് ജില്ലയിൽ നഴ്സസ്

0: വാരാഘോഷത്തിന് തുടക്കമായി. നേഴ്സുമാർ സമൂഹത്തിൽ ചെയ്യുന്ന വിലയേറിയ സേവനങ്ങളെ ഓർമ്മിക്കുവാനാണ് നേഴ്സസ് ദിനം ആചരിക്കുന്നത്. ആധുനിക നേഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ May 12 ലോക നേഴ്സസ് ദിനമായി ആചരിക്കുന്നത്. 1965 മുതൽ ലോക നേഴ്സസ് ദിനാചരണം തുടർന്നു വരുന്നു. May 12 വരെ നീണ്ടു നിൽക്കുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാകായിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും. നേഴ്സസ് വാരാഘോഷത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ ജനറൽ കൺവീനർ വിനീത്.
1: ആധുനിക നഴ്സിംഗിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ May 12 ലോകമെമ്പാടും നഴ്സസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒരു ആഴ്ചത്തെ ആഘോഷ പരിപാടികളാണ് നമ്മൾ നഴ്സസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി വരുന്നത്. കോഴിക്കോട് ജില്ലയിൽ May 5 നമ്മൾ രാവിലെ 100 നഴ്സുമാർ അണിനിരന്ന നഴ്സസ് ദിന റാലിയോടുകൂടിയാണ് ആരംഭിച്ചത്. വളരെ നല്ല രീതിയിലുള്ള പരിപാടികൾ, കലാപരിപാടികൾ ഉൾപ്പെടെ നമുക്ക് ഇന്ന് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളിലെ നഴ്സുമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള അവരുടെ സർഗാത്മക കഴിവുകൾ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കലാ മത്സരങ്ങളും രചനാ മത്സരങ്ങളും കായിക മത്സരങ്ങളും ക്രിക്കറ്റ് ടൂർണമെന്റ് ഉൾപ്പെടെ ഉള്ള പരിപാടികളാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരു ദിവസം നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. ചാരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ വർഷങ്ങളായി നഴ്സസ് വാരാചരണത്തിന്റെ ഭാഗമായിട്ട് വിവിധ സ്ഥാപനങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നത്.
0: വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചൂട് കണക്കിലെടുത്ത് കോഴിക്കോട് ഗ്രാമോദ്യോഗ് എംബോറിയത്തിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുവാനായി ഖാദി സമ്മർമേള ആരംഭിച്ചു. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച ഡാക്ക, മസലിൻ തുണിത്തരങ്ങൾ, സിൽക്ക് സാരികൾ, കോട്ടൺ തുണിത്തരങ്ങൾ തുടങ്ങി വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ മേളയിൽ ഉണ്ട്. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് ലഭ്യമാണ്. ഗവൺമെന്റ്, അർദ്ധ ഗവൺമെന്റ് ജീവനക്കാർക്ക് പലിശ രഹിത തവണ വ്യവസ്ഥ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി ശ്യാമപ്രസാദ്.
2: നമുക്കറിയാം, മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചൂടാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം സെൽഫ് ലോക്ക്ഡൌൺ നിർദ്ദേശിച്ച ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ നമ്മുടെ ജീവിത രീതികളിലെല്ലാം തന്നെ വേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണ രീതികളായാലും ശരി, നമ്മുടെ പുറത്തിറങ്ങി പണി ചെയ്യുന്ന സമയത്തായാലും ശരി, അതേപോലെ തന്നെ വസ്ത്രധാരണത്തിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ നാം വെച്ചു പുലർത്തേണ്ടതുണ്ട്. കാരണം ഉഷ്ണതരംഗത്തിലൂടെ മരണം വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഖാദിക്ക് 30% റിബേറ്റ് ഈ അവസരത്തിൽ നൽകുകയാണ്. കാരണം നമുക്കറിയാം, ഈ ഉഷ്ണത്തിന് വെല്ലാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വസ്ത്രം എന്ന് പറയുന്നത് ഖാദി തന്നെയാണ്. കാരണം ഇത് ചർക്കയിലൂടെ നൂറ്റെടുത്ത് തറികളിലൂടെ കൈകൊണ്ട് തന്നെ നെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഖാദി തുണിത്തരങ്ങൾ വിയർപ്പ് വലിച്ചെടുക്കുവാൻ കഴിവുള്ളവയും അതേപോലെ തന്നെ ശരീരത്തിലേക്ക് കാറ്റ് കടത്തിവിടുന്നവയുമാണ്. ജീവനുള്ള വസ്ത്രങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഖാദി വസ്ത്രങ്ങൾ ധരിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഈ സമയത്ത് 30% റിബേറ്റ് അനുവദിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനു പുറമെ പ്രത്യേക ഇനങ്ങൾക്ക് 50% വരെ റിഡക്ഷനുകളും അനുവദിച്ചിട്ടുണ്ട്. ഖാദി എന്ന് പറയുന്നത് ഒരു വസ്ത്രം എന്നതിലുപരി നമുക്കറിയാം അതൊരു വലിയ വികാരമാണ്. ഒട്ടനവധി ആർട്ടിസൻസിന് ഇതിലൂടെ ജോലി ലഭിക്കുന്നു എന്നതിനാൽ തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയാണ്. ഒപ്പം തന്നെ ഈ കാലാവസ്ഥയ്ക്ക് ഖാദി ഉപയോഗിക്കുന്നതിലൂടെ തന്നെ എല്ലാവർക്കും ത്വക്കിനൊരു വേണ്ട രീതിയിലുള്ള ഒരു സംരക്ഷണം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മേള പരമാവധി ഉപയോഗപ്പെടുത്തി എല്ലാവരും ഖാദി വസ്ത്രങ്ങൾ വാങ്ങി മേളയുമായി സഹകരിക്കണമെന്നും പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
0: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് നന്ദനൻ കക്കഞ്ചേരി. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: One 0.3.6 real FM.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലർ.

ഇനി കേൾക്കാം സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ ഗാനം ഇമാം മജ്ബൂർ, നേഹ നായർ എന്നിവർ പാടിയത്. അൻവർ അലിയുടെ വരികൾ, റെക്സ് വിജയന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: കേൾക്കാം ഫ്രീഡം ഫൈറ്റ് എന്ന ചിത്രത്തിലെ ഗാനം വിദ്യാധരൻ മാസ്റ്ററും മാത്യൂസും പാടിയതാണ്.

0: ഫ്രീഡം ഫൈറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി മാത്യൂസ് പുളിക്കൻ സംഗീതം നൽകി എസ് മൃദുലാദേവി രചിച്ച് വിദ്യാധരൻ മാസ്റ്ററും നിരഞ്ജനയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ഷോപ്പിക്ക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം സമർപ്പിക്കുന്നത്
7: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞു പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
8: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
9: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

FM പ്രധാന വാർത്തകൾ. ഭീകരതയെയും അതിന്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ രാജ്യം ഉറച്ചുനിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷികത്തിൽ സായുധസേനയുടെ ധീരതയെയും ത്യാഗങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. സായുധസേനകളുടെ ധൈര്യവും സമർപ്പണവും രാജ്യത്തെ സംരക്ഷിക്കുന്നത് തുടരുന്നുവെന്നും ഓപ്പറേഷനിലെ പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത കൃത്യത, തടസ്സമില്ലാത്ത സംയുക്തത, സേവനങ്ങളിലെ സമന്വയം എന്നിവ പ്രതിഫലിച്ചുവെന്നും രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസമിൽ BJPയുടെ പുതിയ മന്ത്രിസഭ ഈ മാസം 11 സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ഇറാന്റെ നിയന്ത്രണത്തിലായ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്ന ദൌത്യത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ ഫ്രാൻസ് കാരിയർ സ്ട്രക് ഗ്രൂപ്പിനെ വിന്യസിക്കാൻ തീരുമാനിച്ചു. ഇറ്റാലിയൻ ഡച്ച് യുദ്ധക്കപ്പലുകൾക്കൊപ്പം ചാൾസ് ഡിഗല്ല എന്ന ഫ്രാൻസിന്റെ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലേക്ക് നീങ്ങിയതായി ഫ്രഞ്ച് സൈന്യം അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ G. പ്രിയങ്കയുടെ

നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. മെയ് 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ വിക്ടർ ജോസഫ് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൗ എക്ന സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തില് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ട മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: ഇനി കേൾക്കാം ക്യാപ്റ്റൻ എന്ന ചിത്രത്തിലെ ഗാനം ശ്രേയ ഘോഷാൽ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

0: ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA മാർ 11 മണിയോടെ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. UDF നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം യോഗത്തിൽ തെരഞ്ഞെടുക്കുന്ന നേതാവ് ഗവൺമെന്റ് രൂപീകരണത്തിന് ഗവർണറെ കണ്ട് അവകാശം ഉന്നയിക്കും. തമിഴ്നാടിന്റെ ചുമതല കൂടി വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവിടുത്തെ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് പോയിരുന്നു. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും UDF നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കാണുന്നത്. കേരളത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന ചർച്ച കൂടുതൽ സജീവമായി. സാമൂഹിക മാധ്യമങ്ങളിലാണ് ചേരിതിരിഞ്ഞ് അഭിപ്രായ രൂപീകരണം നടക്കുന്നത്. VD സതീശന് വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് സുപ്രധാന പങ്കുവഹിച്ചത് സതീശനാണെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിനാണ് യോഗ്യതയെന്നുമാണ് ഒരു കൂട്ടരുടെ വാദം. എന്നാൽ പ്രവർത്തന പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന നിലപാടെടുക്കുന്നവരും ചർച്ചകളിൽ സജീവമാണ്. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരും കോൺഗ്രസിനകത്തുണ്ട്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമനുസരിച്ച് AICC നിരീക്ഷകരായ മുകുൾ വാസനിക്കും അജയ് മാക്കനും

എം എൽ എമാരുടെ മനസ്സറിയാൻ കേരളത്തിലുണ്ട്. ഇന്നത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ എം എൽ എമാരുടെ പിന്തുണ ആർക്കാണെന്നതിന് അനുസരിച്ചിരിക്കും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. മുഖ്യമന്ത്രിയെ അന്തിമമായി തീരുമാനിക്കുന്നതിനു മുമ്പ് എ കെ ആന്റണി അടക്കം മുതിർന്ന പാർട്ടി നേതാക്കളുമായി എ ഐ സി സി നിരീക്ഷകർ ചർച്ച നടത്തിയേക്കും. ഇവരുടെ അഭിപ്രായങ്ങളും ഘടകകക്ഷി നേതാക്കളുടെ നിലപാടും അറിഞ്ഞ ശേഷം ഹൈക്കമാൻഡിന് എ ഐ സി സി നിരീക്ഷകർ റിപ്പോർട്ട് നൽകും. ഇതുകൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് സോണിയാഗാന്ധിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കം നേതാക്കൾ കേരളകാര്യത്തിൽ തീരുമാനമെടുക്കുക. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴ് വെട്ടിക്കഴകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റുകൾ നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് വിജയ് തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കോൺഗ്രസ് പിന്തുണയോടെയാണ് ഗവൺമെന്റ് രൂപീകരണത്തിന് വിജയ് അവകാശവാദം ഉന്നയിച്ചത്. ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ് ഗവർണറോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഡി എം കെക്ക് 59 സീറ്റുകളാണ് ലഭിച്ചത്. അണ്ണാ ഡി എം കെക്ക് 47 സീറ്റുകളും ഉണ്ട്. ബി ജെ പിയുമായി സഖ്യത്തിലിരിക്കുന്ന അണ്ണാ ഡി എം കെയുമായി ബന്ധം വേണ്ടമെന്ന ടി വി കെയുടെ തീരുമാനമാണ് കോൺഗ്രസിൻ്റെ പിന്തുണ അഭ്യർത്ഥിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. പശ്ചിമബംഗാളിൽ ഗവൺമെന്റ് രൂപീകരണം അവസാന ഘട്ടത്തിലെത്തി. രവീന്ദ്രനാഥ ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ ബി ജെ പി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനും അനുബന്ധ കാര്യങ്ങൾക്കും ഉന്നതതല യോഗങ്ങൾ കൊൽക്കത്തയിൽ ചേരുകയാണ്. ഭവാനിപൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മമതാ ബാനർജിയെ 15,000-ൽ പരം വോട്ടിന് തോൽപ്പിച്ച സുവേന്ദു അധികാരിയാകും മുഖ്യമന്ത്രിയെന്നാണ് സൂചന. അതിനിടെ ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥ് നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചു. മോട്ടോർ ബൈക്കുകളിലെത്തിയ അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ചന്ദ്രനാഥിനെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ബുദ്ധദേവ് ഭേരയ്ക്കും വെടിയേറ്റു. ഗുരുതരാവസ്ഥയിലായ ഇയാളെ കൊൽക്കത്തയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കിഴക്കൻ മിഡ്നാപൂർ സ്വദേശിയായ ചന്ദ്രനാഥ് ഏറെക്കാലമായി മധ്യഗ്രാമിലാണ് താമസം. ഭവാനിപൂരിൽ മത്സരിച്ച സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘത്തിലെ പ്രധാനിയാണ് ചന്ദ്രനാഥ്. സംഭവത്തിൻ്റെ ഉത്തരവാദികൾ തൃണമൂൽ നേതാക്കളായ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയുമാണെന്ന് ബി ജെ പി സംസ്ഥാന നേതാക്കൾ ആരോപിച്ചു. പശ്ചിമബംഗാൾ 30 കഴിയുമ്പോൾ വരണ്ട സംസ്ഥാനമാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്നും ഡിജിറ്റലായി എഡിറ്റ് ചെയ്തതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അത്തരമൊരു പ്രസ്താവനയോ പരാമർശമോ നടത്തിയിട്ടില്ലെന്ന് പി ഐ ബി വ്യക്തമാക്കി. അസമിൽ ബി ജെ പിയുടെ പുതിയ മന്ത്രിസഭ ഈ മാസം 11 സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ശർമ്മ അറിയിച്ചു. നിലവിലെ മന്ത്രിസഭയുടെ രാജി സമർപ്പിച്ച ശേഷം ഗോഹട്ടിയിൽ ലോക്ഭവന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 126-അംഗ നിയമസഭയിൽ 102 സീറ്റുകളാണ് എൻ ഡി എ നേടിയത്. ബി ജെ പി മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായി നിയമിച്ചിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സായുധസേന നടത്തിയ പ്രത്യാക്രമണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യ വാർഷികം ഇന്ന്. 2025 May 7-9 വരെ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകരത്താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തു. 100-ലേറെ ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്തു. ഭീകരതയെയും അതിൻ്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ സേന ഓപ്പറേഷനിൽ സമാനതകളില്ലാത്ത കൃത്യതയും ദൃഢനിശ്ചയവും ധൈര്യവുമാണ് പ്രകടിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാമിൽ നിരപരാധികളായ ഇന്ത്യക്കാരെ ആക്രമിച്ചവർക്ക് സൈന്യം ഉചിതമായ മറുപടിയാണ് നൽകിയതെന്നും രാഷ്ട്രം മുഴുവനും സായുധസേനയുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്നതായും നരേന്ദ്രമോദി അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വാർഷികത്തിൽ സായുധസേനയുടെ ധീരതയെയും ത്യാഗങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. സായുധസേനകളുടെ ധൈര്യവും സമർപ്പണവും രാജ്യത്തെ സംരക്ഷിക്കുന്നത് തുടരുന്നുവെന്നും ഓപ്പറേഷനിലെ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത കൃത്യത, ഐക്യം, സേവന സമന്വയം എന്നിവ പ്രതിഫലിപ്പിച്ചുവെന്നും രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോലോം ഇന്ന് മുംബൈ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും 13 കരാറുകളിൽ ഒപ്പുവെച്ചു. രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ വിരുന്നിലും വിയറ്റ്നാം പ്രസിഡന്റ് പങ്കെടുത്തു. ഇന്ത്യ വിയറ്റ്നാം ബന്ധം വർദ്ധിപ്പിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിക്കുമെന്ന് രാഷ്ട്രപതി.

ദ്രൗപദി മുർമു പറഞ്ഞു. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനികശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരമാകാൻ സഹായിക്കുന്ന പ്രാഥമിക ധാരണയിലേക്ക് അമേരിക്കയും ഇറാനും നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങൾ അടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 30 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം വിപുലമായ കരാർ തയ്യാറാക്കാനാണ് ആലോചന. നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ അറിയിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ചർച്ചയിലെ പുരോഗതി മുൻനിർത്തി അമേരിക്കയുമായി ബന്ധപ്പെട്ടു വരികയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിച്ചു. ഇറാന്റെ നിയന്ത്രണത്തിലായ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്ന ദൗത്യത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ ഫ്രാൻസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ വിന്യസിക്കാൻ തീരുമാനിച്ചു. ഇറ്റാലിയൻ ഡച്ച് യുദ്ധക്കപ്പലുകൾക്കൊപ്പം ചാൾസ് ഡീഗല്ല എന്ന ഫ്രാൻസിന്റെ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലേക്ക് നീങ്ങിയതായി ഫ്രഞ്ച് സൈന്യം അറിയിച്ചു. സ്ഥിതിഗതി സുരക്ഷിതമാകുന്നതുവരെയും സംഘർഷം ലഘൂകരിക്കുന്നതുവരെയും ഹോർമൂസ് കടലിടുക്ക് വഴി സുഗമ ഗതാഗതം സാധ്യമാക്കുന്നതിന് ബ്രിട്ടനൊപ്പം ഫ്രാൻസും ആഴ്ചകളായി പ്രവർത്തിച്ചു വരികയാണ്. ഈ രാജ്യങ്ങൾക്ക് പുറമെ 1 ഡസൻ രാജ്യങ്ങൾ ദൗത്യത്തിൽ പങ്കുചേരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. 40-നു മേൽ പ്രായക്കാരായ തൊഴിലാളികളുടെ വാർഷികാരോഗ്യ പരിശോധനാ പരിപാടി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ESIC വരിക്കാർക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പുതിയ 4 ലേബർ കോഡുകളിലാണ് വൈദ്യപരിശോധന നിയമപരം ആക്കിയത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതല ഏൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. മാധ്യമ പ്രക്ഷേപണ പൊതുസമ്പർക്ക രംഗങ്ങളിലെ പ്രാഗൽഭ്യം കണക്കിലെടുത്താണ് നിയമനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. അതേസമയം പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ എടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കലക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് തീരുമാനമെടുത്തു. May 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും May 25 വിഭവങ്ങളുടെയും ദുരിതാശ്വാസ ക്യാമ്പുകളുടെയും വിവരങ്ങൾ ഗൂഗിൾ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും ജില്ലാ കലക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മാങ്ങ സീസണിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധന ശക്തമാക്കി. ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയേറിയതും സുരക്ഷിതവുമായ പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കാനും കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനുമാണ് പ്രത്യേക പരിശോധന. മുതലമട, പള്ളം എന്നീ ഭാഗങ്ങളിലെ മാങ്ങ സംസ്കരണ സംഭരണ കേന്ദ്രങ്ങളിലാണ് വകുപ്പിൻ്റെ പരിശോധന. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. കായികരംഗത്ത് പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും ശാരീരിക ക്ഷമതയെക്കുറിച്ച് അവബോധം വളർത്താനുമാണ് May 7 അത്ലറ്റിക്സ് ദിനമായി ആചരിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

103.6 റിയൽ എഫ് എമ്മിൽ ഇനി മായാനദി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഷഹബാസ് അമൻ പാടിയത്, അൻവർ അലിയുടെ വരികൾ, റെക്സ് വിജയന്റെ സംഗീതം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: റീഗൽ ജ്വല്ലേഴ്സ്,
6: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില.
7: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: വിപണിയിൽ സ്വർണം ഗ്രാമിന് 13,975 രൂപ, പവന് 111,800 രൂപ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ്,
6: ഗോൾഡ് റേറ്റ്. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില.
7: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
10: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
11: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
0: പ്രിയ ഗീതം.
8: ഗുഡ് മോർണിംഗ്, നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. ഇന്നത്തെ പ്രിയ ഗീതത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായിട്ടുള്ള ഒരു സമയമാണിത്. ഇഷ്ടഗാനങ്ങൾക്കായിട്ട് വിളിച്ചു തുടങ്ങാം. 0495236676174, 0495236676174,

0744444800 എന്നീ നമ്പറുകളിലേക്ക്. ആദ്യം കേൾക്കാം കൺമഷി എന്ന ചിത്രത്തിന് വേണ്ടി കലാഭവൻ മണി പാടിയ ഒരു അടിപൊളി ഗാനം. എസ് രമേശൻ നായരുടെ വരികൾ, എം ജയചന്ദ്രൻ്റെ സംഗീതം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: പ്രിയ ഗീതം.
2: പ്രിയ ഗീതമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഒരു ഗാനം കേൾക്കാമിനി. ഷിപു ചക്രവർത്തി രചിച്ച്, കണ്ണൂർ രാജൻ സംഗീതം നൽകിയത്. ഈ ഗാനം പ്രിയഗീതത്തിലൂടെ ആവശ്യപ്പെടുന്നത് വെള്ളിപ്പറമ്പ് നിന്നും വിപിനാണ്. കേൾക്കാം വിപിൻ്റെ പ്രിയഗീതം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം സമർപ്പിക്കുന്നത്.
1: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: പ്രിയ ഗീതം.
2: ഗീതമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം. ഈ ഗാനം പ്രിയഗീതത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് പാലാഴിയിൽ നിന്നും അനാമിക കൃഷ്ണയാണ്. അനാമികയുടെ അമ്മൂമ്മ പ്രസന്നകുമാരിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു
4: പ്രിയ ഗീതം
5: .6 റിയൽ എഫ് എമ്മിൽ ശ്രോതാക്കൾ പ്രിയഗീതമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ദേവരാഗം.

ചിത്രത്തിലെ ഗാനം ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയത്. എം ഡി രാജേന്ദ്രന്റെ വരികൾ, എം എം കീരവാണിയുടെ സംഗീതം. ഈ ഗാനം പ്രിയഗീതത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കുറ്റിക്കാട്ടൂരിൽ നിന്നും ബിന്ദുവാണ്. കേൾക്കാം ബിന്ദുവിന്റെ പ്രിയഗീതം.

0: പ്രിയ ഗീതം.
1: ഗീതത്തിൽ ഇനി കേൾക്കാം സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനം ഉദിത് നാരായണനും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു പാലങ്ങാട് നിന്നും സജിൽ കുമാർ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി
1: പ്രിയ ഗീതം.

പ്രിയ ഗീതത്തിലെ അവസാന ഗാനം ആവേശം എന്ന ചിത്രത്തിൽ നിന്ന് ശ്രീനാഥ് ഭാസി പാടിയത്. വിനായക് ശശികുമാർ വരികൾ എഴുതി, സുഷിൻ ശ്യാം സംഗീതം നൽകിയത്. ഈ ഗാനം ആവശ്യപ്പെടുന്നത് മുക്കത്ത് നിന്നും ആൽവിൻ.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ചേരും. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ നേതൃത്വത്തിൽ യോഗം ചേരുക. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന്റെ മുന്നോടിയായി കേരളത്തിലെത്തിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികളെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, PJ കുര്യൻ എന്നിവർ തിരുവനന്തപുരത്ത് സന്ദർശിച്ചു. മുഖ്യമന്ത്രി വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന് കോൺഗ്രസ് നേതാവ് VD സതീശൻ. AICC നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റിന്റെ മന്ത്രിസഭാ വിപുലീകരണം ഇന്ന്. പട്നയിലെ ഗാന്ധി മണ്ഡപത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ഉടമകൾ പൊളിച്ചു തുടങ്ങി. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കാൻ കോടതി ഉത്തരവിട്ടത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തി. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മാങ്ങ സീസണോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയേറിയതും സുരക്ഷിതവുമായ പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കാനും കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനുമാണ് പ്രത്യേക പരിശോധന. കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2026 ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 2 വരെ ഡൽഹിയിൽ. ഡൽഹി ഗവൺമെന്റും

0: ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 35-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാർ പങ്കെടുക്കും. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഇന്നത്തെ യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ യാത്രക്കാരുടെ ശ്രദ്ധിക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇന്നാദ്യം. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ജോൺസൺ. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400024040.

0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനടുത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ മെയ് 15 വൈകുന്നേരം 5 പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8547630139. മറ്റൊരു നമ്പർ 9495655595.
1: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
0: യുവർ ചോയ്സിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചേളാരിയിൽ നിന്നും ജി കെ ശ്രോതാക്കളാണ്. ചിത്രം ഒരു യുഗസന്ധ്യ, ഈ ഗാനം പാടിയത് ചിത്ര. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

അസാപ്പിന്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മെയ് 16 തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന +2 ഡിഗ്രി PG യോഗ്യതയുള്ളവർ ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9499599669.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവ ചോയ്സിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അലവി കിഴിശേരിയാണ്. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. ഈ ഗാനം പാടിയത് യേശുദാസും സംഘവും. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. കുടിശ്ശിക കൂടാതെ കൃത്യമായി അംശദായം അടയ്ക്കുന്ന അംഗങ്ങളുടെ മക്കൾക്കാണ് കിലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത. അപേക്ഷിക്കാനുള്ള അവസാന തീയതി May 15. താൽപ്പര്യമുള്ള അംഗങ്ങൾ May 14 അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം.

0: चंदन का एहसास।
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു തിരുവള്ളൂരിൽ നിന്നും ഹനീഫ്. ഈ ഗാനത്തിന്റെ രചന ONB കുറുപ്പ്, സംഗീതം SP വെങ്കിടേഷ്.

കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പി ജി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസിളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയതാവും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ May 20 അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ നമ്പർ 04842424227.

0: വിളയുന്നത്.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രേമ ഇരിങ്ങാടൻ പള്ളിയാണ്. ചിത്രം നദി. പാടിയത് യേശുദാസ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് ദേവരാജൻ.

0: IHRD യുടെ സംസ്ഥാനത്തുടനീളമുള്ള അപ്ലൈഡ് സയൻസസ് കോളേജുകളിൽ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം. നിർമ്മിത ബുദ്ധി, IoT, മെഷീൻ ലേണിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ 117 വിഷയങ്ങളിൽ നൈപുണ്യ വികസനത്തിനൂന്നിയുള്ള ഇന്റേൺഷിപ്പാണ് ലഭ്യമാകുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിലുകളിൽ പ്രാവീണ്യം നൽകുക എന്നതാണ് IHRD ഇന്റേൺഷിപ്പിലൂടെ ലക്ഷ്യമാക്കുന്നത്. താൽപ്പര്യമുള്ള 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾ സമീപത്തെ IHRD അപ്ലൈഡ് സയൻസസ് കോളേജിൽ ബന്ധപ്പെടണം.
1: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണുകണ്ടിയിൽ.
2: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമിനി ഹോബുകൾ കണ്ണുകണ്ടിയിൽ.
0: അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനുവേണ്ടി കേസ് ചിത്ര പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു സഞ്ജീവ് അക്കാനിശ്ശേരി. ഈ ഗാനത്തിന്റെ രചന S. രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: വഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള ചാത്തമംഗലം പ്രാദേശിക കോഴി വളർത്തു കേന്ദ്രത്തിൽ വിരിയിച്ച അംഗീകൃത എഗ്ഗർ നഴ്സറിയിൽ വളർത്തിയ 45-60 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ 9/5/2026 ശനിയാഴ്ച രാവിലെ 9 മുതൽ 12 വരെ കോഴിക്കോട് ജില്ലാ മൃഗാശുപത്രിയിൽ വെച്ച് വിതരണം ചെയ്യുന്നു. വിളിക്കേണ്ട നമ്പർ 9847932809.
1: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഹിറ്റ്ലർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു കുളങ്ങരത്ത് നിന്നും ബിനു, വിജീഷ്, ഷെൻ, അലു, മിനി എന്നിവർ. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ. വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാബു ചിറ്റാരിപ്പറമ്പാണ്. ചിത്രം സ്ഫടികം. ഈ ഗാനം പാടിയത് മോഹൻലാലും ചിത്രയും.

0: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: യുവ ചോയ്സിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജൻ, പല്ലവി എന്നിവർ കൊല്ലത്തു നിന്നാണ്. ചിത്രം ചൂള. ഈ ഗാനം പാടിയത് യേശുദാസ്, വരികൾ എഴുതിയത് സത്യൻ അന്തിക്കാട്, ഈണം പകർന്നത് രവീന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ആടുജീവിതം എന്ന ചിത്രത്തിനുവേണ്ടി ചിന്മയി, രക്ഷിത സുരേഷ്, വിജയ് യേശുദാസ് എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സി നാരായണൻ, മലാപ്പറമ്പ്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം AR റഹ്മാൻ.

0: യുവർ ചോയ്സ് വീണ്ടും കേൾക്കാം 3:05.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരായ നിശ്ചയദാർഢ്യത്തിന്റെ നിർണായക തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഓപ്പറേഷൻ സിന്ധൂർ പൂർത്തീകരിച്ചതിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമക്കുറിപ്പിലാണ് രാഷ്ട്രപതി ഇക്കാര്യം അറിയിച്ചത്. ഓപ്പറേഷൻ സിന്ധൂർ രാജ്യശത്രുക്കൾക്കെതിരായ സായുധസേനയുടെ അചഞ്ചല പ്രഹരശേഷിയെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തിന്റെ സേനകളുടെ അതുല്യവീര്യത്തെ അഭിവാദ്യം ചെയ്യുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കിന്റെയും അജയ് മാക്കന്റെയും സാന്നിധ്യത്തിലാണ് പാർട്ടിയിലെ നിയുക്ത MLA മാരുടെ യോഗം ചേരുന്നത്. സംസ്ഥാനത്ത് LDFനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയുടെ കാരണങ്ങൾ CPIM സമഗ്രതയിൽ പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. അനുഭാവികൾ ഉൾപ്പെടെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാമെന്നും ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നതിനിടെ തമിഴ്നാട്ടിലെ 40-ൽ AIADMK MLA മാരെ പുതുച്ചേരിക്ക് സമീപം സ്വകാര്യ റിസോർട്ടിലേക്ക് മാറ്റിയതായി റിപ്പോർട്ട്. മുതിർന്ന നേതാക്കളും ഇവർക്കൊപ്പമുണ്ട്. പഞ്ചാബിലെ മൊഹാലിയിലും ചണ്ഡീഗഡിലുമടക്കം 12 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. ഭൂമി തരംമാറ്റ ലൈസൻസുകൾ നേടിയെടുക്കുന്നതിന് കോടികൾ പിരിച്ചെടുത്ത് പൊതുജനങ്ങളെ വഞ്ചിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് റെയ്ഡ്. ഭൂഗർഭ ജലവിധാനം ഉയർത്താനും ജലസാക്ഷരതയും ജലസുരക്ഷയും ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിപുലമായ പ്രചാരണത്തിന് തുടക്കമിടുന്നു. June 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നോ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നോ ഏഗ്ന സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം സമർപ്പിക്കുന്നത്.
1: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരായ നിശ്ചയദാർഢ്യത്തിന്റെ നിർണായക തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരതയെയും അതിന്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന നിശ്ചയദാർഢ്യത്തിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. സംസ്ഥാനത്ത് LDFനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി CPIM സമഗ്രമായി പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നോ സൂപ്പർ ജയൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഭീകരതയ്ക്കും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരായ നിശ്ചയദാർഢ്യത്തിന്റെ നിർണായക തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു വിശേഷിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തീകരിച്ചതിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമ കുറിപ്പിലാണ് രാഷ്ട്രപതി ഇക്കാര്യം അറിയിച്ചത്. ദൗത്യത്തിന്റെ അസാധാരണ വിജയം സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പഹൽഗാമിലെ ക്രൂരമായ ആക്രമണത്തെ ഉചിതവും മാതൃകാപരവുമായാണ് രാജ്യം നേരിട്ടതെന്നും ദ്രൗപദി മുർമു അറിയിച്ചു. ഭീകരതയെയും അതിന്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ സേന സിന്ദൂറിൽ സമാനതകളില്ലാത്ത കൃത്യതയും ദൃഢനിശ്ചയവും ധൈര്യവുമാണ് പ്രകടിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാമിൽ നിരപരാധികളായ ഇന്ത്യക്കാരെ ആക്രമിച്ചവർക്ക് സൈന്യം ഉചിതമായ മറുപടിയാണ് നൽകിയതെന്നും രാഷ്ട്രം മുഴുവനും സായുധസേനയുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്നതായും നരേന്ദ്രമോദി അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷികത്തിൽ സായുധസേനയുടെ ധീരതയെയും ത്യാഗങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും പ്രശംസിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരായ സായുധസേനയുടെ അചഞ്ചല പ്രഹരശേഷിയെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സേനയുടെ അതുല്യ വീര്യത്തെ അഭിവാദ്യം ചെയ്യുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംയുക്ത സൈനിക കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ്

0: പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപന തീയതി മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം യോഗം പാസാക്കി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അവതരിപ്പിച്ച പ്രമേയത്തെ VD സതീശൻ പിന്താങ്ങി. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കിൻ്റെയും അജയ് മാക്കൻ്റെയും സാന്നിധ്യത്തിലാണ് പാർട്ടിയിലെ നിയുക്ത MLA മാരുടെ യോഗം ചേർന്നത്. സംസ്ഥാനത്ത് LDFിനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയുടെ കാരണങ്ങൾ CPIM സമഗ്രമായി പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അറിയിച്ചു. അനുഭാവികൾ ഉൾപ്പെടെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാമെന്നും ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്ന കാര്യം ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തിട്ടില്ലെന്നും ബേബി അറിയിച്ചു. പാർട്ടിക്കുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് അസാധാരണ വിലയിരുത്തലാണ് നടത്തുകയെന്നും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടായിരിക്കും തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയെന്നും ബേബി വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ ഗവൺമെൻറ് രൂപീകരണത്തിന് നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വിട്ടികഴകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റുകൾ നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കോൺഗ്രസ് പിന്തുണയോടെയാണ് ഗവൺമെൻറ് രൂപീകരണത്തിന് വിജയ് അവകാശവാദം ഉന്നയിച്ചത്. ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ് ഗവർണറോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നതിനിടെ തമിഴ്നാട്ടിലെ 40 ലക്ഷം അണ്ണാ DMK MLA മാരെ പുതുച്ചേരിക്ക് സമീപം സ്വകാര്യ റിസോർട്ടിലേക്ക് മാറ്റിയതായി റിപ്പോർട്ട്. മുതിർന്ന നേതാക്കളും ഇവർക്കൊപ്പം ഉണ്ട്. പശ്ചിമബംഗാളിൽ ഗവൺമെൻറ് രൂപീകരണം അവസാനഘട്ടത്തിലെത്തി. രവീന്ദ്രനാഥ് ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ബംഗാളിലെ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ ചന്ദ്രനാഥ് രഥിൻ്റെ കൊലപാതകം മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഭീകരമായ ഓർമ്മപ്പെടുത്തലാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. ഭയത്തിൻ്റെയും ഭീഷണിയുടെയും രാഷ്ട്രീയത്തിന് കീഴടങ്ങാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ BJP പ്രവർത്തകരെയും അനുയായികളെയും ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് അവിടെ തുടരുകയാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസമിൽ BJP മന്ത്രിസഭ ഈ മാസം 11 സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. നിലവിലെ മന്ത്രിസഭയുടെ രാജി സമർപ്പിച്ച ശേഷം ഗോഹട്ടിയിൽ ലോക്ഭവന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 126 അംഗ നിയമസഭയിൽ 102 സീറ്റുകളാണ് NDA നേടിയത്. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷനായിരുന്നു. രാജ്യത്തെ 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിൻറ്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു തുടങ്ങി. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. ഇതിൽ 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. ശേഷിക്കുന്നവ റവന്യൂ വകുപ്പ് പൊളിച്ചു മാറ്റും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിനെ തുടർന്നാണ് നടപടി. ഭൂഗർഭ ജലവിധാനം ഉയർത്താനും ജലസാക്ഷരതയും ജലസുരക്ഷയും ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിപുലമായ പ്രചാരണത്തിന് തുടക്കമിടുന്നു. June 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തോടുകളും പുഴകളും പഴശ്ശി അണക്കെട്ടും മാലിന്യരഹിതമാക്കൽ, ഭൂജല സുസ്ഥിരത കൈവരിക്കൽ, ഇക്കോളിയില്ലാത്ത പ്രകൃതിദത്ത കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ, വൃക്ഷവൽക്കരണം, സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്നീ ലക്ഷ്യങ്ങളാണ് പ്രചാരണത്തിലുണ്ടാവുക. ബ്ലോക്ക് പരിധിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും പുറമെ ഗ്രന്ഥശാലാ സംഘങ്ങൾ, കോളേജ്, സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, മതസ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, സഹകരണ ബാങ്കുകൾ, റിസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ ഭാഗമാകും. ജലസംരക്ഷണത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഗ്രന്ഥശാലകളുടെ നേതൃത്വത്തിൽ കലാ ട്രൂപ്പുകളും രൂപീകരിക്കും. കിണറുകളിലെയും മറ്റ് ജലസ്രോതസ്സുകളിലെയും വെള്ളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ സൗജന്യ ക്യാമ്പുകളും

0: ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നോ സൂപ്പർ ജയൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നോ ഏകന സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ FC പഞ്ചാബ് FC പരാജയപ്പെടുത്തിയത്. അന്തരിച്ച സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ തലശ്ശേരി പന്നിയൂരിലെ KP ഭാസ്കരൻ എന്ന പന്നിയൂർ ഭാസിയുടെ സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും. നാടൻകല, നാടകം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിൽ ഒട്ടേറെ രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയം ഭാസിയുടെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ വിക്ടർ ജോസഫ് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. അസുഖബാധിതനായി കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ പയ്യാവൂരിൽ നടത്തും. കണ്ണൂർ 6 ഫോം ബ്ലോക്ക് 10 വീട്ടിലെ കുളിമുറിയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. പുലിക്കിരി ഷാജുവിൻ്റെ വീട്ടിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. വനംവകുപ്പ് അധികൃതരും മാർക്ക് പ്രവർത്തകരും ചേർന്ന് രാജവെമ്പാലയെ സാഹസികമായാണ് പിടികൂടിയത്. ഇതിനെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിട്ടു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരമാകാൻ സഹായിക്കുന്ന പ്രാഥമിക ധാരണയിലേക്ക് അമേരിക്കയും ഇറാനും നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങൾ അടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 30 ചർച്ചയ്ക്ക് ശേഷം വിപുലമായ കരാർ തയ്യാറാക്കാനാണ് ആലോചന. ഇറാന്റെ നിയന്ത്രണത്തിലായ ഹോർമൂസ് കടലടക്ക് സുരക്ഷിതമാക്കുന്ന ദൗത്യത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ ഫ്രാൻസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ വിന്യസിക്കാൻ തീരുമാനിച്ചു. ഇറ്റാലിയൻ, ഡച്ച് യുദ്ധക്കപ്പലുകൾക്കൊപ്പം ചാൾസ് ഡി ഗല്ല എന്ന ഫ്രാൻസിന്റെ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലേക്ക് നീങ്ങിയതായി ഫ്രഞ്ച് സൈന്യം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരെ നിശ്ചയദാർഢ്യത്തിന്റെ നിർണായക തെളിവാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരതയെയും അതിൻ്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. സംസ്ഥാനത്ത് LDFനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി CPIM സമഗ്രമായി പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നോ സൂപ്പർ ജയൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്.
1: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും പരമാധികാരവും ഇല്ലാതെയാക്കാൻ ശ്രമിച്ച ഭീകരതയ്ക്ക് നൽകിയ ഉറച്ച പ്രതികരണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യൻ സായുധ സേനാംഗങ്ങളുടെ അപാര ധീരതയും യുദ്ധവീര്യവും ഭീകര ശൃംഖലയെ തകർക്കുന്നതിൽ വിജയം കണ്ടതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം യോഗം പാസാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപന തീയതി മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരുന്നു. സംസ്ഥാനത്ത് LDFനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയുടെ കാരണങ്ങൾ CPIM സമഗ്രമായി പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. അനുഭാവികൾ ഉൾപ്പെടെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാമെന്നും ബേബി മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഗർഭസ്ഥ നവജാത സമഗ്ര പരിരക്ഷാ പദ്ധതി ജനനിക്ക് തുടക്കമിട്ടു. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയിൽ ഇതിനകം 1,34,00,000 പരം ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് തളി സംഗീതസഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് നാളെ ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. വേദാചാര്യൻ ആചാര്യ രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ആറളം ഫാം ബ്ലോക്ക് 10 വീട്ടിലെ കുളിമുറിയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. പുലിക്കിരി ഷിജുവിന്റെ വീട്ടിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0995236617 236617. മറ്റൊരു നമ്പർ 944744480. നീലത്താമര എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാർ വി, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

ഗാനോത്സവത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മടവൂരിൽ നിന്നും ദിലീപ് കുമാറാണ്. ചിത്രം നഖക്ഷതങ്ങൾ. പാടിയത് യേശുദാസ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം രവി ബോംബെ.

ഗാനോത്സവത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മട്ടാഞ്ചേരിയിൽ നിന്നും രാധയാണ്. ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും. ഈ ഗാനം പാടിയത് ഹിഷാം അബ്ദുൾ വഹാബ്. ഗാനരചന മനു മഞ്ജിത്. സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം സജി കൊല്ലത്തിന്റെ ഇഷ്ടഗാനം ചിത്രം സൂത്രക്കാരി. ഈ ഗാനം പാടിയത് യേശുദാസ്, ഗാനമൊരുക്കിയത് ബിച്ചു തിരുമലയും എ ടി ഉമ്മൻ.

മാനന്തവാടിയിൽ നിന്നും സുജിത് ഗാനോത്സവത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനമാണ് അടുത്തത്. ചിത്രം ജോണി വാക്കർ, പാടിയത് യേശുദാസും ചിത്രയും, ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി.

ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം കൊല്ലത്തു നിന്നുള്ള അജേഷിന്റെ ഇഷ്ടഗാനം, ചിത്രം ഏതോ ഒരു സ്വപ്നം. ഈ ഗാനം പാടിയത് യേശുദാസ്, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലീൽ ചൗധരി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: കുടുംബ പുരാണം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു കൊടിഞ്ഞാട്ടുമുക്കിൽ നിന്നും രജിത. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു. ആരാമ്പ്രത്തു നിന്നും മാധവൻ. ഈ ഗാനത്തിന്റെ രചന വയലാർ രാമവർമ്മ, സംഗീതം ദേവരാജൻ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: സുജ, ബിന്ദു, അനിത, ജിഷി എന്നിവർക്കു വേണ്ടി കല്ലാച്ചിയിൽ നിന്നും ഇർഫാൻ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം രാക്കോയിലിൻ രാഗസദസ്സിൽ. പാടിയത് യേശുദാസ്. ഗാനരചന രമേശൻ നായർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഗാനോത്സവത്തിൽ അവസാനമായി ഇന്ന് മൂന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജിനുവിനും ആര്യയ്ക്കും വേണ്ടിയുള്ള ഗാനമാണ് ചിത്രം കാര്യസ്ഥൻ. ഈ ഗാനം പാടിയത് ബെന്നി ദയാലും സംഘവും.

0: ഗാനോത്സവം.
1: ഇനി മിഡ് ഡേ ന്യൂസ്.
2: Good afternoon. This is Akashvani and I

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 13-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
1: സ്ഥലം റഷ്യൻ തലസ്ഥാനമായ സെയിന്റ് പീറ്റേഴ്സ്ബർഗ്. കാലം 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം. നിക്കോവ് എന്ന യുവാവ് ഒരു കൊലപാതകയാണെന്ന് ചുറ്റുമുള്ള ആർക്കും അറിയില്ല. ഒരു പലിശക്കാരിയെയാണ് നിക്കോവ് കൊന്നത്. സ്വന്തം ജീവിതത്തിലും ചുറ്റുപാടുകളിലും ദാരിദ്ര്യം മനുഷ്യരെ നിസ്സഹായരാക്കുന്നതും ധനവാൻ അനീതി ചെയ്യുന്നതും നിക്കോവിനെ വിറളി പിടിപ്പിച്ചിരുന്നു. വാടകമുറിയുടെ ഉടമസ്ഥ പോലീസിന്റെ ഒത്താശയിൽ അയാളെക്കൊണ്ട് ഒരു കടപ്പത്രം കൗശലപൂർവം ഒപ്പിടുവിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ദുഷ്ടലാക്കാണ്. കൊലപാതകം ചെയ്തതിന്റെ മനോവിഭ്രാന്തിയിൽ നിക്കോവ് സ്വപ്നത്തിൽ എന്നവണ്ണം വിളിച്ചു പറഞ്ഞ രഹസ്യങ്ങളുടെ അറ്റവും മുറിയും പലരും കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ബോധം വരുമ്പോൾ അയാൾക്ക് ആധിയാണ്. ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞുവോ?
2: നിക്കോ, എടാ, എങ്ങനെയും നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് മുതൽ ഞാൻ അതിനായി കിണഞ്ഞ് പരിശ്രമിച്ചു തുടങ്ങി. നിന്റെ പഴയ താമസ സ്ഥലം, അതിനടുത്ത് പോലീസ് സ്റ്റേഷൻ, അവിടെ എന്റെ സുഹൃത്ത് സമറ്റോ, അയാൾക്ക് നിന്നെ അറിയാം. നീ അവിടെ ചെന്നിരുന്നില്ലേ? നസ്താസ്യയ്ക്ക് അറിയാം എല്ലാ കാര്യങ്ങളും. ഞാൻ ഇവിടെ വന്നിരുന്നത് നിനക്കറിയാമോ? ആ, നീയപ്പോ പുറത്തായിരുന്നു. ഞാനിവിടെ വരാറുണ്ട്.
3: അപ്പോൾ നീ എല്ലാം അറിഞ്ഞിരിക്കുന്നു.
2: നീ എന്താണ് എല്ലാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
3: അല്ല, എന്റെ ബന്ധങ്ങളെ പറ്റി.
2: എന്ത് ബന്ധം? അത്
3: എന്നാൽ?
2: നിന്റെ വീട്ടുടമസ്ഥയുമായുള്ള ബന്ധം. നിനക്കുള്ള ഭക്ഷണം അവിടുന്നാണെന്ന് നസ്താസ്യ പറഞ്ഞു. അതിനവർ ചൂണ്ടയിട്ടിരിക്കുന്നത് എന്താണെന്നും മനസ്സിലായി.
3: അത് ശരിയാവില്ലെന്ന് തോന്നുന്നു.
2: നീ തുടക്കത്തിലെ ശരിയായ മാർഗത്തിലൂടെ അല്ല പോയത്. നീ അവളെ മറ്റൊരു കണ്ണിലൂടെ സമീപിക്കേണ്ടതായിരുന്നു. അവർ ഒരു പിടികിട്ടാ പുള്ളിയാണ്. നിനക്കിപ്പോ ഭക്ഷണം പോലും തരാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചും വഷളാക്കാൻ നീ എങ്ങനെ അനുവദിച്ചു?
3: ആ പ്രമാണം ഞാൻ ഒപ്പിട്ടു കൊടുത്തിരുന്നു.
2: ഓ, അത് കേസായെന്ന് ഞാൻ അറിഞ്ഞു. അതിനല്ലേ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചത്?
3: അതെ,
2: ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ആ പ്രമാണം ഒപ്പിട്ടു കൊടുക്കുവാൻ നിനക്കത് ഭ്രാന്തായിരുന്നോടാ. ഹേ, അവരുടെ മകൾ നതാലിയെ വിവാഹം കഴിക്കാൻ നീ സമ്മതിച്ചിരുന്നോ?
3: ഏ, ഞാനോ സമ്മതിക്കാനോ? കൊള്ളാം, ഞാൻ പെട്ടുപോയി. അവര് ബുദ്ധിമതിയാണ്. മകൾ മരിച്ചിട്ടും
2: അവർ നീ കരുതുന്നത് പോലെ ബുദ്ധിമതിയല്ല. സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്ന സ്വഭാവക്കാരി. ഇനി നിന്നോട് ഞാൻ സത്യം പറയട്ടെ?
3: എന്താ?
2: അവർക്ക് 40 വയസ്സായി കാണും. അവർ പറയുന്നത് 35 തികഞ്ഞിട്ടില്ലെന്നാണ്.
3: മകളെ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ മട്ടുമാറി.
2: മകളുടെ ഭർത്താവിന് സ്വപ്നം കണ്ടതൊക്കെ പകയായി തീർന്നു. അവർക്കറിയാം കടപ്പത്രത്തിലെ പണം വസൂലാക്കാൻ. ഡാനിക്കോ, നീ ഭാഗ്യവാനാണ്. 125 റൂബിൾ പെൻഷൻ കൊടുത്ത് രക്ഷിക്കാൻ തയ്യാറുള്ള ഒരു അമ്മ നിന്റെ അമ്മ. പട്ടിണി കിടന്നിട്ടാണെങ്കിലും മകന് വേണ്ടി അവർ അത് ചെയ്യും. അതിന് പോകുന്ന ഒരു അനുജത്തിയും. നീ ഭാഗ്യവാനാടാ.
3: ഇതെന്താണ് റസുമഹിൻ?
2: ഇത് നീ ഒപ്പിട്ടു കൊടുത്ത കടപ്പത്രം. ഞാൻ ഇടപെട്ട് അത് റദ്ദ് ചെയ്തു.
3: അതെങ്ങനെ?
2: ഇനി നിനക്ക് കേസില്ല. സമാധാനമായോ? നീ പണം കൊടുക്കണ്ടടാ.
3: സമറ്റോ എന്നെ തിരക്കിയോ?
2: എന്താണ്?

0: ജേക്കോബ് നീ വീണ്ടും പരിഭ്രമിക്കുന്നത്? സമറ്റോ ഒരു ദിവസം എന്റെ കൂടെ ഇവിടെ വന്നിരുന്നു.
1: അതെയോ?
0: ആ, അയാൾക്ക് നിന്നെ ഒന്ന് വിശദമായി പരിചയപ്പെടണമെന്ന്. കാരണം ഞാൻ നിന്നെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അയാളൊരു നല്ല മനുഷ്യനാണടാ.
1: എടാ, ഞാൻ അബോധാവസ്ഥയിൽ എന്തെങ്കിലും പിച്ചുംപേയും പറഞ്ഞിരുന്നോ?
0: ആ, എനിക്കങ്ങനെ തോന്നുന്നു. നീ അപ്പോ നീ അല്ലായിരുന്നു. ഏയ്, അതേ കുറിച്ച് ഓർത്ത് നീ അസ്വസ്ഥനാകാതിരിക്കൂ.
1: നിങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എടാ, ഒന്ന് ഒന്ന് വിശദമായി പറയടാ.
0: നീ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നോ? എന്തിനെ കുറിച്ചാണ് സാധാരണ ജനങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത്? അതൊക്കെ തന്നെ.
1: ഞാൻ എന്താണ് പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരുന്നത്?
0: ഓ, ഇവൻ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും രഹസ്യം പുറത്തുവിട്ടു എന്ന് നീ ഭയപ്പെടുന്നുണ്ടോ? നീ ഭയപ്പെടണ്ട. നീ ഒരു പ്രഭുകുമാരിയെ പറ്റിയും പറഞ്ഞിട്ടില്ല.
2: ഒരു ബുൾഡോഗ്, കമ്മൽ, ചെയിൻ, ക്രിസ്റ്റോവിസ്ക ദ്വീപ്, ചില കാവൽക്കാർ, ഒരു കല്ല്, അങ്ങനെ എന്തൊക്കെയോ നീ പറഞ്ഞു. പിന്നെ ആ എന്റെ സോക്സ് തരൂ എന്ന് നീ ഉറക്ക നിലവിളിച്ചു. എന്നിട്ട് നീ ഈ മുറി മുഴുവനും നീ അത് അന്വേഷിച്ച് നടന്നു.
0: എന്നിട്ട് അയാളുടെ സുഗന്ധമുള്ള മോതിരമണിഞ്ഞ കൈവിരലുകൾ കൊണ്ട് തന്നെ ആ പഴന്തുണി എടുത്ത് നിനക്ക് തന്നു.
1: അങ്ങനെ സംഭവിച്ചോ?
0: അങ്ങനെ സംഭവിച്ചോന്നോ? എന്നിട്ട് നീ അതും കയ്യിൽ ചുരുട്ടി പിടിച്ച് ഒരേ കിടപ്പ്. നിന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങാൻ ഞാൻ പെട്ട പാടെ. നിക്കോ, നമുക്കിനി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതാ 10 റൂബിൾ നിനക്ക് വന്ന കാശിൽ നിന്ന് ഞാൻ എടുക്കുന്നു. 1-2 മണിക്കൂറിനുള്ളിൽ ഞാൻ അതിൻ്റെ കണക്ക് ബോധിപ്പിക്കാം. സോസിമോവിനെ നോക്കട്ടെ. ഡോക്ടറെ, അയാൾ നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു. അയ്യോ, സമയം 12 ആകാറായി. നസ്താസിയ, ഞാൻ പുറത്തു പോകുമ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവന് വെള്ളമോ മറ്റെന്തെങ്കിലുമോ ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. ഞാൻ വീട്ടുടമയോട് പറയാം.
3: ഓ, ഇപ്പൊ അവര് തമ്മിലാ ചങ്ങാത്തം. അവരെ കാണാൻ കൂടിയാ റസ്മഹിൻ വരുന്നത്. അവർക്കും അയാള് ജീവനാ.
1: കാര്യങ്ങൾ വഷളാവുന്നു. ആ പോലീസ് ഓഫീസർ സെമറ്റോ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ സുഖമില്ലാതെ കിടന്നിട്ട് എന്റെ ബോക്സ് അയാൾ കണ്ടുവോ? എല്ലാം കൂടുതൽ വ്യക്തമാവുന്നു. എനിക്ക് രക്ഷപ്പെടണം. അല്ല, എന്റെ വസ്ത്രങ്ങൾ ഇവിടെ. എനിക്ക് ബോട്ട്സ് ഇല്ല. അതവർ അവരതെടുത്തുകൊണ്ട് പോയി ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ കോട്ട് അവരത് വിട്ടുപോയിരിക്കണം. ഇതാ, മേശപ്പുറത്ത് എന്റെ പണം ഇരിക്കുന്നു. ദൈവത്തിന് നന്ദി. ആ, ഇതാ പ്രമാണം. ഞാൻ ആ പണവും കൊണ്ട് മറ്റൊരു സ്ഥലം വാടകയ്ക്കെടുക്കും. അവരെന്നെ ഒരിക്കലും കണ്ടുപിടിക്കില്ല. എന്നാൽ വിലാസം സൂക്ഷിക്കുന്ന കച്ചേരിക്കാർ അവരെന്നെ കണ്ടുപിടിക്കും. റസ്മിഹൻ എന്നെ കണ്ടുപിടിക്കും. ദൂരേക്ക് എവിടേക്കെങ്കിലും രക്ഷപ്പെടുന്നതാ നല്ലത്. ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത എവിടേക്കെങ്കിലും, വളരെ ദൂരേക്ക്, അമേരിക്കയിലേക്ക്. അവരെന്തു വേണമെങ്കിലും ചെയ്യട്ടെ. എനിക്കൊന്ന് ഈ കെട്ടിടത്തിന് താഴെ എത്താൻ കഴിഞ്ഞെങ്കിൽ. അവരവിടെ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ടെങ്കിലോ? പോലീസുകാർ ആരെങ്കിലും? ഇതെന്താണ്? ചായയോ? ഇതാ, അരക്കുപ്പി തണുത്ത ബിയർ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 13-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
1: എന്നിട്ട്?
2: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
0: May 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. May 11 തിങ്കളാഴ്ച രാത്രി 9:30.
3: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽസ്, പാടിയത്

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആശാ ഭോസ്ലെ പാടിയ ഗസലുകളാണ്. ഇതോടെ കോഴിക്കോട് നിലയത്തിലെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: FM പ്രധാന വാർത്തകൾ. കരനാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ധൂരിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധസേന. ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സേനാ തലവന്മാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തി TVK നേതാവ് വിജയ് ഇന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. ഇന്നലെ ഭൂരിപക്ഷം തെളിയിക്കാൻ TVK രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിരുന്നു. പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റിന്റെ മന്ത്രിസഭാ വിപുലീകരണ ചടങ്ങ് പട്നയിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റു മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. പൊളിച്ചു നീക്കേണ്ട 88 കെട്ടിടങ്ങളിൽ 56 ഉടമകളും ബാക്കിയുള്ളവ റവന്യൂ വകുപ്പും പൊളിച്ചു നീക്കും. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വയനാട് തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളി മരിച്ചു. വഴവറ്റ പുഴങ്കുനി ഉന്നതിയിലെ കോമനാണ് കുഴഞ്ഞുവീണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400024440. വർണ്ണപകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സ്വർണലതയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സമീറ കരുവാരക്കുണ്ട്. ചിത്രം എങ്ങനെ നീ മറക്കും. പാടിയത് യേശുദാസ്. ഗാനരചന ചുനക്കര രാമൻകുട്ടി. സംഗീതം ശ്യാം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഒരു മെയ് മാസപ്പുലരിയിൽ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു തിരുവമ്പാടിയിൽ നിന്നും ഷമീർ.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

യുവ ചോയ്സിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് തിക്കോടിയിൽ നിന്നും ജിജില രാജീവനാണ്. ചിത്രം ദേശാടന കിളി കരയാറില്ല. ഈ ഗാനം പാടിയത് യേശുദാസ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം രവീന്ദ്രൻ.

0: വില കൂടിയ ഫോൺ വാങ്ങിയത്, ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോൺ ആയിരുന്നു.
1: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
2: അസൈൻമെന്റ്സ്, പ്രോജക്ട്, പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
3: മൈജി പ്രാക്ടീസ് സ്റ്റഡിയിൽ എപ്സൺ, എച്ച്പി ബ്രദർ, കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
2: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം വെള്ളിമാട് ഒന്നു നിന്നും നിഷ, ഷീന, കിരൺ, ആരാധ്യ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം, ചിത്രം തിളക്കം. ഈ ഗാനം പാടിയത് ജയചന്ദ്രൻ, ഗാനശില്പികൾ കൈതപ്രം വിശ്വനാഥൻ.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: അന്തപ്പൻ എന്താ ഒരു മൗനം?
4: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ട് അമോൾക്ക്

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
3: അന്തപ്പ എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂ. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ

0: സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
1: ഒരു വീടായാൽ
2: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ എച്ച് പി ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
2: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
2: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: പാളയത്ത് നിന്നും ഷക്കീർ സിനാൻ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ധനം. ഈ ഗാനം പാടിയത് ചിത്ര. ഗാനരചന പി കെ ഗോപി, സംഗീതം രവീന്ദ്രൻ.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണും കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: യുവ ചോയ്സിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലൂരിൽ നിന്നും അഭിനന്ദനയാണ്. ചിത്രം പെരുമഴക്കാലം, പാടിയത് ജയചന്ദ്രനും സുജാതയും. ഗാനശില്പികൾ കൈതപ്രം എം ജയചന്ദ്രൻ.

0: അക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
1: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി
0: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, TNC അപ്ലൈ.
2: യുവി നാണു കുണ്ടുതോടുന്നതും ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം റൺ ബേബി റൺ. ഈ ഗാനം പാടിയത് മോഹൻലാൽ. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം രതീഷ് വേക്കാ.

0: എൽജി ബാപ്റ്റിസ്റ്റ് സ്റ്റഡിയിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
1: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
0: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
0: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: TNC apply.
2: പാലത്ത് അനീഷ്, ഷാജി ബിജു എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ധ്വനി. ഈ ഗാനം പാടിയത് യേശുദാസ്. ഗാനരചന യൂസഫ് അലി കേച്ചേരി. സംഗീതം നൌഷാദ്.

കക്കട്ടിൽ നിന്നും ബിജീഷ്, ബിനു, ശ്രീകുട്ടൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം തേന്മാവിൻ കൊമ്പത്ത് പാടിയത് പാടിയത് ശ്രീകുമാറും ചിത്രയും. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ യുവ ചോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
6: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
7: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങൾ

0: ഞങ്ങൾ സുഖപ്പെടുത്താം. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: എഫ്എം പ്രധാന വാർത്തകൾ. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത എംഎൽഎമാരെ ഓരോരുത്തരെയായി ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കുന്ന കത്ത് ഹാജരാക്കണമെന്ന് വ്യക്തമാക്കി ഗവർണർ. പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരനാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധസേന. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സേനാ തലവന്മാർ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തിറക്കി. പ്രവേശനം, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള 10 വർഷത്തെ സമഗ്ര വിശകലനമാണ് ഈ റിപ്പോർട്ട്. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. പൊളിച്ചു നീക്കേണ്ട 88 കെട്ടിടങ്ങളിൽ 56 ഉടമകളും ബാക്കിയുള്ളവ റവന്യൂ വകുപ്പും പൊളിച്ചു നീക്കും. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരള പോസ്റ്റൽ സർക്കിൾ, കൊച്ചി സെൻട്രൽ റീജിയൻ അന്താരാഷ്ട്ര യോഗദിന കൌണ്ടണിന്റെ ഭാഗമായി യോഗ സെഷൻ സംഘടിപ്പിച്ചു. ജീവനക്കാരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
3: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
3: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും
4: TNC apply.
5: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി
1: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
3: തീർച്ചയായും.
2: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
3: മൈജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
2: TNC Apply.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
2: തീർച്ചയായും.
1: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
3: മൈജി ബാക്ക് ടു സ്റ്റഡി. ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: ടിഎൻസി അപ്ലൈ.

0: സമർപ്പിക്കുന്നത്.
1: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
3: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

0: ഓ, ഈ വേനൽ ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
1: ഹാ, ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ.
0: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജി ഉണ്ട് കൂടെ.
1: 1.5 ton 3-star 5-star AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം, ഒപ്പം EMI-യും.
0: ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC apply.
2: Music Mix.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
5: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
4: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ, കോളേജ് ID കാർഡുമായി വരൂ.
5: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്റർ

0: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസിയാക്കാം.
1: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
0: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ബി എൽ ഡി സി ഫാനുകൾ 2000 രൂപയിൽ താഴെ.
0: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: ടി എൻ സി അപ്ലൈ. പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
0: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
2: മ്യൂസിക് മിക്സ്.
3: The Real FM 103.6.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ഞാറ്റുവേല.
4: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
6: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
4: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
7: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റ് കൃഷികൾക്കൊപ്പം ചോളം കൃഷിയും നമ്മുടെ നാട്ടിൽ പ്രചുര പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ചോളം എത്തുന്നതിനൊപ്പം നമ്മുടെ നാട്ടിലും കർഷകർ ഇന്ന് ചോളം കൃഷി ചെയ്തു വരുന്നുണ്ട്. ചോളം കൃഷിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞാറ്റുവേലയിൽ. ചോളത്തിന്റെ നടീൽ ഇനങ്ങൾ, കൃഷിരീതി, പരിചരണം, വളപ്രയോഗം തുടങ്ങി ചോളം കൃഷിയുടെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ നമിത കൃഷ്ണ.
8: ചോളത്തിന്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു 9000 വർഷങ്ങൾക്ക് മുന്നേ മെക്സിക്കോയിലാണ് ഇതിന്റെ ഒരു സ്വദേശമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ശേഷം അമേരിക്കക്കാരുടെ ഇടയിൽ ഇതിന്റെ കൃഷിക്ക് വലിയൊരു പ്രസിദ്ധി നേടുകയും കാലക്രമേണ ഇത് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോഴും കേരളത്തിൽ വലിയൊരു തോതിൽ കൃഷി ആരംഭിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ചോളം അധികമായിട്ട് കൃഷി ചെയ്ത് വന്നിരുന്നു. പക്ഷേയെങ്കിൽ ഇപ്പോൾ ഒരു 10 വർഷത്തിനോട് അടുപ്പിച്ച് നമ്മുടെ നാട്ടിലും അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ജാഗരൂകരായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സ്വഭാവം എന്ന നിലയ്ക്ക് സെന്റുകൾ തൊട്ട് ഹെക്ടറിൽ വരെ കൃഷി ചെയ്യുന്ന കർഷകരെ നമുക്കെന്നറിയാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടവിള കൃഷിയായിട്ടും തനി വിളയായിട്ടും നമുക്ക് ചോളം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്ന 90 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിനെ വിളവെടുക്കാൻ സാധിക്കുന്നു.
7: ഏത് തരത്തിലുള്ള കാലാവസ്ഥയും മണ്ണുമാണ് ചോളം കൃഷിക്ക് അനുയോജ്യമായത്?
8: കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ ചോളകൃഷി പോകാൻ പറ്റില്ല. പക്ഷേങ്കിൽ നമുക്ക് ജലസേചനം കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോഴും നമ്മൾ മണ്ണിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം വളക്കൂറുള്ള, അത്യാവശ്യം ഈർപ്പമുള്ള മണ്ണുകളിലാണ് ചോളകൃഷി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. വർഷം ഉടനീളം നമുക്ക് കൃഷി ചെയ്യാമെങ്കിലും നമ്മുടെ കർഷകർ കൂടുതലും ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഉണക്ക് കാലങ്ങളിൽ, പ്രത്യേകിച്ച് ജാനുവരി തൊട്ട് ഒരു ജൂൺ ജൂലൈ വരെ നമ്മുടെ നാട്ടിൽ കർഷകർ ചെയ്യുന്നു. എങ്കിലും നമുക്ക് ഡിസംബർ സെപ്റ്റംബറിലൊക്കെ ജലസേചനം ഉറപ്പുവരുത്തിക്കൊണ്ട് ചോളകൃഷി ചെയ്യാവുന്നതാണ്. അമ്ലക്ഷാര ഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, 6-7 ഇടയിൽ ഉള്ള അമ്ലക്ഷാര തോതുള്ള മണ്ണിൽ നമുക്ക് വിജയകരമായി ചോളകൃഷി ചെയ്യാവുന്നതാണ്.
7: ഏതൊക്കെ ഇനങ്ങളാണ് ചോളം കൃഷിക്കായി ഉപയോഗിക്കുന്നത്?
8: പ്രധാനമായിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലായാലും നമ്മുടെ നാട്ടിലായാലും പറയുന്ന 2 തരത്തിലുള്ള ഇനങ്ങളുണ്ട് ചോളത്തിൽ. ഒന്ന് വന്നിട്ട് സങ്കര ഇനങ്ങൾ അഥവാ ഹൈബ്രിഡുകളും, പിന്നീട് വന്നിട്ട് കമ്പോസിറ്റുകളും. സങ്കര ഇനങ്ങളിൽ

0: നമ്മുടെ യൂണിവേഴ്സിറ്റികൾ തന്നെ ഇറക്കിയിട്ടുള്ള ഡെക്കാൻ ഹൈബ്രിഡ് പോലുള്ള ഇനങ്ങൾ വളരെ പ്രസിദ്ധമാർന്ന ഇനങ്ങളാണ്. അതേപോലെ തന്നെ ഗംഗ ഹൈബ്രിഡ് 1, 1.0, 1 ഒക്കെ ഈ പറയുന്ന ഹൈബ്രിഡ് ഇനങ്ങളിലാണ് വരുന്നവയാണ്. പിന്നീടുള്ളതാണ് കമ്പോസിറ്റ് ഇനങ്ങൾ. കമ്പോസിറ്റ് ഇനങ്ങളിൽ വരുന്നതാണ് നമ്മുടെ വിക്രം, സോന, ജവഹർ, വിജയ് പോലുള്ള ഇനങ്ങൾ.
1: അപ്പോൾ കൃഷിക്കായിട്ട് ഒരു സെന്റിലേക്ക് എത്ര കിലോ വിത്ത് വേണ്ടി വരും?
0: ജനറലി നമ്മളൊരു 2 to 3 kg വിത്തുകൾ വരെ ഒരു സെന്റിന് പറയാറുണ്ട്. ചോളത്തിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ ഡിബ്ലിംഗ് എന്ന് പറയും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കുതിർത്ത് മുളപ്പിച്ചെടുക്കുന്ന ചോളങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മണ്ണിലേക്ക് പ്ലേസ് ചെയ്യുന്നതാണ് ഡിബ്ലിംഗ്. ഇതൊരു ഏകദേശം ഒരു 1 to 1.5 inch ആഴത്തിൽ വേണം ഈ വിത്തുകളെ നമ്മൾ മണ്ണിലേക്ക് വെക്കാൻ. മണ്ണിൽ നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റോ അതുപോലെ തന്നെ ചാണകമോ പോട്ടിംഗ് മിക്സ്ചറോ ഒക്കെ നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്.
1: കൃഷിരീതി എങ്ങനെയാണ്?
0: കൃഷിരീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വാരങ്ങൾ കോരി വെച്ചാണ് ഇത് ചെയ്യാറുള്ളത്. അകലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വാരങ്ങൾ തമ്മിലും 60 cm അകലവും വിത്തുകൾ തമ്മിൽ ഒരു 20-25 cm അകലത്തിൽ നമുക്കിടാം. ഒരു കുഴിയിൽ തന്നെ നമുക്കൊരു 2 to 3 ചോളത്തിന്റെ വിത്ത് ഇടുന്നതാണ് അഭികാമ്യം.
1: വളപ്രയോഗം എങ്ങനെയാണ്?
0: പൊതുവേ നമ്മുടെ ചോളത്തിന്റെ ഒരു പ്രത്യേകത ഹൈലി റെസ്പോൺസീവ് ആയിട്ടൊരു ക്രോപ്പാണ്. കൊടുക്കുന്ന വളങ്ങളോട് നല്ല രീതിയിൽ റെസ്പോൺസ് കാണിക്കുന്ന ഒരു വിളയാണ് നമ്മുടെ ചോളം.

0: നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റോ അതുപോലെ തന്നെ ചാണകമോ പോട്ടിംഗ് മിക്സ്ചറോ ഒക്കെ നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്.
1: കൃഷിരീതി എങ്ങനെയാണ്?
0: കൃഷിരീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വാരങ്ങൾ കോരി വെച്ചാണ് ഇത് ചെയ്യാറുള്ളത്. അകലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വാരങ്ങൾ തമ്മിലും 60 സെന്റിമീറ്റർ അകലവും വിത്തുകൾ തമ്മിൽ ഒരു 20-25 സെന്റിമീറ്റർ അകലത്തിൽ നമുക്കിടാം. ഒരു കുഴിയിൽ തന്നെ നമുക്കൊരു 2-3 ചോളത്തിന്റെ വിത്ത് ഇടുന്നതാണ് അഭികാമ്യം.
1: വളപ്രയോഗം എങ്ങനെയാണ്?
0: പൊതുവേ നമ്മുടെ ചോളത്തിന്റെ ഒരു പ്രത്യേകത ഹൈലി റെസ്പോൺസീവ് ആയിട്ടൊരു ക്രോപ്പാണ്. കൊടുക്കുന്ന വളങ്ങളോട് നല്ല രീതിയിൽ റെസ്പോൺസ് കാണിക്കുന്ന ഒരു വിളയാണ് നമ്മുടെ ചോളം. ജനറലി നമ്മുടെ നാട്ടിലെ കർഷകർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാലിവളം, കമ്പോസ്റ്റ്, അതുപോലെ തന്നെ കോഴിയുടെ വളം, അതായത് കോഴിവളമൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ കോഴിവളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ചൂടുള്ളതാണ്. അപ്പൊ അത് പ്രോപ്പറായിട്ട് കമ്പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ചെടിക്ക് ദോഷമായിട്ട് വരാം. അപ്പൊ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത ഏതൊരു വളവും നമുക്ക് യൂസ് ചെയ്യാം. ഫാമിയാർഡ് കമ്പോസ്റ്റ്, അങ്ങനെ പല രീതിയിലുള്ള കമ്പോസ്റ്റുകൾ. പിന്നെ ചിലർ ചെയ്യുന്നതാണ് ഫിഷ് അമിനോ ആസിഡുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് വളം ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് നല്ല വിളവ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചോളം എന്ന് പറഞ്ഞ ഓരോ മണികളുണ്ട് അല്ലെ, ആ മണികളിൽ മിനിമം നമ്മൾ പറയാറുള്ള ഒരു 700 മണികളെങ്കിലും നമുക്ക് കിട്ടും. അത്രയും ബലവത്തായിട്ട് നല്ല പൂർണ്ണതയിൽ ആ മണികൾ ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള വളപ്രയോഗം വേണം. ഇനി രാസവളത്തിലേക്ക് വന്നാൽ നമുക്കൊരു സെന്റിലേക്കാണെങ്കിൽ ഒരു 10 കിലോ യൂറിയ വേണം. രാജ്ഫോസ് എന്ന് പറയുന്ന ഒരു 1/4 കിലോ പറയാം, പൊട്ടാഷ് 1/4 കിലോയും പറയാം. ഇതാണ് ഒരു സെന്റ് രീതിയിൽ. ഇനി നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അമ്ലക്ഷാര ഘടന അനുസരിച്ച് 1 കിലോ കുമ്മായം നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് പ്രതീക്ഷിക്കാം.
1: ചോളത്തിന് എന്തെങ്കിലും രോഗ കീടാക്രമണങ്ങൾ വരാറുണ്ടോ?
0: ചോളം എന്ന ഒരു വിളയുടെ പ്രത്യേകത ബാക്കിയുള്ള വിളകളെ കമ്പയർ ചെയ്യുമ്പം ഇതിന് വരുന്ന ഒരു കീടാക്രമണം വളരെ കുറവാണ്. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ മുഞ്ഞ, അതായത് നീരൂറ്റി കുടിക്കുന്ന ഒരു ആക്രമണം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇതിനൊരു പ്രതിവിധി എന്ന നിലയ്ക്ക് നമുക്ക് ഓർഗാനിക് കാര്യങ്ങൾ തന്നെ ചെയ്യാം. നമുക്ക് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ബിവേറിയ അപ്ലൈ ചെയ്യാം, സ്യൂഡോമോണസ് അപ്ലൈ ചെയ്യാം, ബയോ കൺട്രോൾ ഏജൻസ് വെച്ച് തന്നെ ഇവയെ നമുക്ക് ഒരു പരിധി വരെ അകറ്റി നിർത്താം. പിന്നെ ചോളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം സിങ്കിന്റെ കുറവ്. ഇതെങ്ങനെ നമുക്ക് മാറ്റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കിലോ സിങ്ക് നമ്മൾ നടുന്നതിന് മുന്നേ സിങ്ക് സൾഫേറ്റ് ആയിട്ട് മണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിങ്ക് ഡെഫിഷ്യൻസി ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ സഹായിക്കും.
1: എത്ര നാളാകുമ്പോഴത്തേക്കും നമുക്ക് ചോളം വിളവെടുക്കാൻ സാധിക്കും? എങ്ങനെയാണ് വിളവെടുപ്പിന് പാകമായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
0: ബാക്കിയുള്ള വിളകളെ വെച്ച് നോക്കുമ്പോൾ ചോളത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 90 ദിവസത്തിനുള്ളിൽ ഇത് നമുക്ക് കിട്ടും. നട്ട് ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ ഒരു 60 അടി നീളത്തിലേക്ക് എത്തും. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു പൂങ്കുല പ്രത്യക്ഷപ്പെടും. ശരിക്കും ഇതിനൊരു ടാസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും കോബ് എന്ന് പറഞ്ഞ പെണ്ണും. ആദ്യം ഈ പൂങ്കുല വരും, അതിന് ശേഷം തണ്ടുകളുടെയും ഇലകളും കൂടെ ചേർന്ന ഒരു ഭാഗത്താണ് കോബ് വരുന്നത്. കോബിൻ്റെ ഒരു എമർജൻസ് എന്ന് പറയുന്നത് ആദ്യം അവിടെ ഒരു ചെറിയൊരു തടുപ്പ് പോലെ കണ്ടിട്ട് ഒരു കൂമ്പ് പോലെ അത് വരും. അതിനുശേഷം അതിൽ നിന്ന് സിൽക്ക് പോലെ എന്നാണ് നമ്മൾ പറയുന്നത്, നാര് പോലെ വളരെ ഭംഗിയായിട്ട് ഒരു ഫൈബർ പോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു ബ്രൗൺ കളറിൽ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം കുറച്ചൊരു ഉണങ്ങി പിന്നെ ഒരു മഞ്ഞ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചോളം പാകം എത്തിയിരുന്നു.
1: ഇപ്പൊ നമ്മൾ ചോളം കൃഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ചോളം കൃഷി പോലെ തന്നെയാണോ സ്വീറ്റ് കോണും കൃഷി ചെയ്യുന്നത്?
0: ആദ്യകാലങ്ങളിലൊക്കെ ചോളം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് മക്കച്ചോളത്തെ കുറിച്ചാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കച്ചോളം എന്ന് പറയുമ്പോൾ നമ്മളൊരു 2 പശുവൊക്കെ ഉള്ള ആളുകൾ അതിൻ്റെ ഒരു പാലുൽപാദനത്തിന് ഫോക്കസ് ചെയ്തിട്ട് മക്കച്ചോളം നടും. പക്ഷേങ്കിൽ ഒരു ഫുഡായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത് സ്വീറ്റ് കോണിൻ്റെയും ബേബി കോണിൻ്റെയും വരവറിയിച്ചതോടുകൂടിയാണ്. സ്വീറ്റ് കോണിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കച്ചോളത്തിന് കുറച്ചുകൂടെ ഹാർഡ് കേണൽസാണ്, അവർ കുറച്ചുകൂടെ കഴിക്കാൻ ഇച്ചിരി കട്ടിയുണ്ട്. അത് മാത്രമല്ല ഇത് നേരെ എങ്ങടെയാണ് പോകുന്നത്, മക്കച്ചോളം പോകുന്നത് പ്രോസസ്സിങ്ങിലേക്കാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാലി തീറ്റയായിട്ടും അതുപോലെ തന്നെ കോഴിത്തീറ്റയായിട്ടൊക്കെ വരുന്നു. പക്ഷെ സ്വീറ്റ് കോൺ എന്താന്ന് വെച്ചാൽ വളരെ മൃദു ആർന്ന വളരെ മധുരമുള്ള കേണൽസാണ് സ്വീറ്റ് കോണിൻ്റെ പ്രത്യേകത. ഉറപ്പായിട്ടും ഇതിന് കുറേ ഇനങ്ങളുണ്ട്, മാധുരി, പ്രിയ, പിന്നെ ഗോൾഡൻ ബാൻഡ് എന്നൊക്കെ പറയുന്ന ഇനങ്ങൾ ഈ സ്വീറ്റ് കോണിൽ വരുന്നതാണ്. ഏകദേശം ഇതിൻ്റെ ഒരു ഉൽപ്പാദനവും മക്കച്ചോളത്തിൻ്റെ ഉൽപ്പാദനവും ഒരുപോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2-3 കിലോ വിത്തുകളാണ് നമുക്ക് ഒരു സെന്റിലേക്ക് വേണ്ടത്. ഏകദേശം വളപ്രയോഗങ്ങളൊക്കെ ഒരേപോലെ തന്നെ വരും. സ്വീറ്റ് കോണിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഒരു 4-5 കോണുകളൊക്കെ ഒരു ചെടിയിൽ നിന്ന് തന്നെ ലഭിക്കാറുണ്ട്. ഇതിൻ്റെ ബാക്കി ഇല തണ്ടൊക്കെ നമുക്ക് നമ്മുടെ കന്നുകാലികൾക്ക് കൊടുക്കുകയും ചെയ്യാം.
1: ബേബി കോൺ കൃഷിയും അപ്പോൾ ഇതുപോലെ തന്നെയാണോ?
0: ബേബി കോണിൻ്റെ പ്രത്യേകത നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് അൺഫെർട്ടിലൈസ്ഡ് കോബെന്ന്. അതായത് ഫെർട്ടിലൈസ് ആകാത്ത വളരെ ഇളം പ്രായക്കാരായ കോബുകളാണ് ഈ പറയുന്ന ബേബി കോണുകൾ. ഇവർക്ക് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. ട്രെൻഡി ഫുഡായിട്ട് സാലഡൊക്കെ ആയിട്ട് സൂപ്പൊക്കെ ആയിട്ട് ഇവരെ വളരെ കോമൺ ആയിട്ട് മലയാളീസ് യൂസ് ചെയ്ത് കാണുന്നുണ്ട്. ഒരു 60 ദിവസമൊക്കെ പ്രായമാകുന്ന സമയത്ത് തന്നെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ആ 60 ദിവസത്തിനുള്ളിൽ

0: തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് കർഷകർക്ക് ഗുണം ചെയ്യും. പ്രധാന വിളകളിൽ ഇടവിളകളായിട്ടൊക്കെ വരുന്ന സാഹചര്യത്തിൽ സ്വീറ്റ് കോണിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേബി കോണിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് ഒരെണ്ണമാണ് നമുക്ക് കിട്ടുന്നത് എങ്കിലും വർഷത്തിൽ നമുക്കൊരു 3 തവണ കൂടുതലൊക്കെ വിളവെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ബാക്കിയുള്ള കോണിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അതുവഴി കർഷകർക്ക് മികച്ച ഒരു വരുമാനം നേടാൻ സാധിക്കും.
1: ഇതിന്റെ വിപണി സാധ്യത എങ്ങനെയാണ്?
0: ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത ഫുഡിന് ബാക്കിയുള്ളതിനേക്കാൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രൈസ് കുറച്ച് കൂടുതൽ കിട്ടും അല്ലെ? കർഷകരെ സംബന്ധിച്ച് ഏതൊരു കർഷകനായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, തുടക്കത്തിലെ ഒരു ഹെക്ടർ കണക്കിന് കൃഷി പോകാതെ എങ്ങനെയാണ് നമുക്ക് അതിന്റെ കോസ്റ്റ് ബെനിഫിറ്റ് വരുന്നതെന്ന് നോക്കിയതിന് ശേഷം ഒരു കൂട്ടായ്മയായിട്ടോ കുറച്ചുകൂടെ ഏരിയ എടുത്ത് ഡെവലപ്പ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കറക്റ്റായിട്ട് അത് മാർക്കറ്റിലേക്ക് എത്തിക്കുക. ഓർഗാനിക്കലി നമ്മൾ അത്രയും ഇൻപുട്സ് ഇട്ട് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് സാധ്യമായതെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ മാക്സിമം പ്രൈസ് ഫെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും നല്ല ക്വാളിറ്റിയിലാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് ഇടവേളകളായിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊരു വർഷം മുഴുവൻ കൃഷി സാധിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുന്ന രീതിയിലുമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നതാണ്, നമ്മൾ യൂട്യൂബ് ആയാലും സോഷ്യൽ മീഡിയയിലൊക്കെ റെയിൻബോൾ ചോളം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാൾ ബാൺസ് എന്ന് പറയുന്ന USA ബേസ്ഡ് ആയിട്ടുള്ള ഒരു കർഷകൻ ഡെവലപ്പ് ചെയ്തതാണ് ഈ ഒരു റെയിൻബോ ചോളം എന്ന് പറയുന്നത്. ഇന്ത്യൻ പേൾ ചോളം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. ഇത് അദ്ദേഹം സെലക്ടീവ് ബ്രീഡിംഗ് വഴി ചെയ്തതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേബിക്കോൺ പോലെയോ സീറ്റ്കോൺ പോലെയോ അല്ല, ഇതിൻ്റെ കേണൽസ് കുറച്ചുകൂടെ ഹാർഡാണ്. പക്ഷേ എങ്കിൽ ഒരു ഓർണമെന്റൽ പർപ്പസിന് വേണ്ടി, അതായത് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിക്ക് വേണ്ടി ഇത് നമുക്ക് നടാവുന്നതാണ്. ആൻഡ് പ്ലസ് ഇതൊരു പുട്ടുപൊടിയാക്കി മാറ്റാം, ഇതിൻ്റെ കേണൽസ് പൊടിച്ച് നമുക്ക് ലൈഫ് സ്റ്റോക്കിനൊക്കെ കൊടുക്കാൻ നല്ലതാണ്. പക്ഷേ എങ്കിൽ ഇതും സീറ്റ്കോണും ബേബിക്കോണും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർക്കുള്ള അത്രയും ഒരു മധുരം ഈ ഒരു കേണൽസിനില്ല, കാരണം ഇതിന്റെ കേണൽസ് കുറച്ച് ഹാർഡാണ്.
1: അപ്പൊ കർഷകർക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയും വരുമാനം കൂടുതൽ കണ്ടെത്താവുന്നതല്ലേ?
0: ഉറപ്പായിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മക്കച്ചോളമാണെങ്കിൽ നമുക്കിത് ലൈഫ് സ്റ്റോക്കിലേക്ക് പോവും, അതുപോലെ തന്നെ പൗൾട്രിയിലേക്ക് പോവും. അവർക്കൊരു ഒന്നാന്തരം ഒരു ഫീഡാണ് ഈ പറയുന്ന ചോളപ്പൊടി. മനുഷ്യന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഉപ്പുമാവ്, പുട്ട്, ഇപ്പം മില്ലറ്റ് ബേസ്ഡും അതുപോലെ തന്നെ ചോള പുട്ടുപൊടിയൊക്കെ ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു സിയാസാൻഡിൻ എന്ന് പറയുന്ന ഒരു കരോട്ടിനോയിഡും അതുപോലെ തന്നെ ഫ്ലേവനോയിഡ്സും മിനറൽസും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പം നമുക്ക് ബേബീസിനും സ്ത്രീകളിലേക്കും പ്രായമായ ഡയബറ്റിക് രോഗികളിലേക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ്സ് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ബേബിക്കോണിന്റെ കേസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റെസ്റ്റോറന്റിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, അവർ തന്നെ ഇത് സൂപ്പ് സാലഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തോളൂ.
1: ഭാവിയിൽ ചോളം കൃഷിയിലൂടെയും കർഷകർക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും അല്ലേ?
0: അതെ, വാണിജ്യാടിസ്ഥാനത്തിലായാലും കർഷകന് മികച്ച ഒരു രീതിയിൽ ഒരു ലാഭം കൊയ്യാൻ ചോളം കൃഷി വളരെ ഉത്തമമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പുതിയ ടെക്നോളജീസ്, സ്മാർട്ട് ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെക്നോളജീസ് വരുന്നുണ്ട്. ഈവൻ നമുക്കറിയാം ഗ്രോ ബാഗ് കൃഷിയിൽ ആയിട്ട് വരെ ചോളം ചെയ്യുന്നവരുണ്ട്, ഡിപ് ഇറിഗേഷൻ യൂസ് ചെയ്ത് ചോളം ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് ആയ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ, ഇതൊക്കെ കൊണ്ട് നമ്മുടെ നാട്ടിൽ കർഷകർ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ ഒരു പ്രധാന വിളയിൽ ഇടവിള കൃഷിയായിട്ടും ചോളം ധൈര്യപൂർവ്വം ചെയ്യാം. നമ്മൾ മുന്നോട്ടൊരു സ്മാർട്ടായിട്ട് ചിന്തിക്കുക, നല്ല നല്ല വിത്തുകൾ നമ്മൾ എടുക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ലൊരു ആദായം നമുക്ക് ചോള കൃഷി വഴി കണ്ടെത്താവുന്നതാണ്.
1: ചോളത്തിന്റെ നടീൽ ഇനങ്ങൾ, കൃഷിരീതി, പരിചരണം, വളപ്രയോഗം തുടങ്ങി ചോളം കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ നമിത കൃഷ്ണ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

എഫ്എം പ്രധാന വാർത്തകൾ. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത എംഎൽഎമാരെ ഓരോരുത്തരെയായി ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിതമായിരുന്നുവെന്നും ജനവിശ്വാസം വീണ്ടെടുക്കാൻ ശക്തമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടിവികെ നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കുന്ന കത്ത് ഹാജരാക്കണമെന്ന് വ്യക്തമാക്കി ഗവർണർ. പൊതുതിരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കര, നാവിക, വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധസേന. ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സേനാ തലവന്മാർ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വ്യോമയാന മേഖലയിലെ ആഗോള പ്രതിസന്ധികൾക്കിടയിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 4 സാമ്പത്തിക വർഷങ്ങളിലായി സിയാൽ തുടർച്ചയായി ഈ നേട്ടം കൈവരിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 77,844 നിഫ്റ്റി 5 പോയിന്റ് താഴ്ന്ന് 24,327 വ്യാപാരം അവസാനിപ്പിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ഏതെങ്കിലും ഒരു എ സി വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എ സികൾ കണ്ണും കണ്ടിയും.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: അസൈൻമെന്റ്സ് പ്രോജക്ട് പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
1: മൈജി ബാക്ക് ടു സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
0: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: കോളിവുഡ് ഹിറ്റ്സ്.

0: ഒരു വീടായാൽ
1: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
1: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഫ്രണ്ട്ഷിപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ശരത് സന്തോഷ് പാടിയ ഗാനം. സംഗീതം ഉദയകുമാർ ഡി എം.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന്

0: മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
2: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈജി ബാക്ക് ടു സ്റ്റഡി
1: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി, TNC അപ്ലൈ.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: രചന ഷക്കീൽ അസ്മി, സംഗീതം അനുരാഗ് സൈക്യ. രാഘവ് ചൈതന്യ പാടിയ ഈ ഗാനം തപ്പട് എന്ന ചിത്രത്തിൽ നിന്നും.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: മൾട്ടി ബാപ്റ്റിസ്റ്റ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
2: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
1: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: TNC apply.
3: ഇന്ത്യ ലോക്ക്ഡൌൺ ഈ ചിത്രത്തിന് വേണ്ടി സന്ദീപ് ദത്ത, ശ്രദ്ധ അഗർവാൾ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന സഞ്ജീവ് കുമാർ പാണ്ഡേ, സംഗീതം രോഹിത് കുൽക്കർണി.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഇനി ആനന്ദ് രാജ് ആനന്ദ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം താങ്ക് ഗോഡ്.

0: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സാം CS ഈണമിട്ട് അർമാൻ മാലിക് പാടിയ ഗാനം കേൾക്കാം. ചിത്രം വിക്രം വേദ.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: FM പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂരിന് ഇന്ന് ഒരു വർഷം. ഭീകരതയ്ക്ക് എതിരായ രാജ്യത്തിൻ്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിൻ്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത MLA മാരെ ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. പൊതുതിരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേട്ട്. സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ 2 ദിവസത്തെ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതി

പ്രതിനിധികൾക്കുള്ള ആദരസൂചകമായി വിമൻസ് 11 ഓഫറുമായി സപ്ലൈകോ. മെയ് 11 മുതൽ 11 ദിവസത്തേക്ക് 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കും. വ്യോമയാന മേഖലയിലെ ആഗോള പ്രതിസന്ധികൾക്കിടയിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 4 സാമ്പത്തിക വർഷങ്ങളിലായി സിയാൽ തുടർച്ചയായി ഈ നേട്ടം കൈവരിക്കുകയാണ്. സാംസ്കാരിക വകുപ്പിനുവേണ്ടി ഗുരു ഗോപിനാഥ് നടനഗ്രാമം നൽകുന്ന ദേശീയ നാട്യപുരസ്കാരം, സബര്യ പുരസ്കാരം എന്നിവയുടെ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 16. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 77844, നിഫ്റ്റി 5 പോയിന്റ് താഴ്ന്ന് 24327 വ്യാപാരം അവസാനിപ്പിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: ഗാനകേളി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: ഇനി ശ്യാമിന്റെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അകലത്തെ അമ്പിളി. ഗാനരചന MD രാജേന്ദ്രൻ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
4: ഗാനകേളിയിൽ ഇനി യേശുദാസും ഒപ്പം വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മീനമാസത്തിലെ സൂര്യൻ. ഗാനരചന ഏഴാച്ചേരി രാമചന്ദ്രൻ. സംഗീതം MB ശ്രീനിവാസൻ.

0: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
1: തീർച്ചയായും.
0: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈ ജി മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: TNC അപ്ലൈ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: വെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
3: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് KJ ജോയ് ഈണമിട്ട് P. സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചൂടാത്ത പൂക്കൾ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി. ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
2: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
1: കൂടെ. വിഷു ഓഫറിൽ 1:10 ലക്ഷം രൂപയും.
2: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: TNC apply.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം സമർപ്പിക്കുന്നത്.
4: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: ഗാനകേളിയിൽ ഇനി ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രഘുകുമാർ.

0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ണിൽ നിന്നും സ്വന്തമാക്കാം.
3: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു,
4: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു,
3: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
4: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
5: ഗാനകേളി, ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം 6:40 കേൾക്കാം.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കര നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതെന്ന് ഇന്ത്യൻ സായുധസേന. സംസ്ഥാന നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ടി വി കെ അധ്യക്ഷൻ വിജയിയെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. രാജ്യത്തെ 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് സമഗ്ര നയ റിപ്പോർട്ട് പുറത്തിറക്കി നീതി ആയോഗ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. കര നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായം.

0: നിർണായകമായതായി ഇന്ത്യൻ സായുധ സേന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സേനാ തലവന്മാർ. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം പൂർണ്ണ ദൃഢനിശ്ചയത്തോടെ തുടരുന്നുവെന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്ന ദർശനം ഇനി വെറും മുദ്രാവാക്യമല്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: Operation Sindoor saw India very consciously and coherently go beyond its erstwhile approaches and methods and target terror across the line of control and our international boundary with Pakistan with precision, proportionality and a clarity of purpose. It was a statement of resolve, responsibility and strategic restraint by a nation. From the outset, the government gave us two clear directions, clear politico-military objectives and the operational flexibility to achieve these.
0: ബംഗ്ലാദേശുമായി 2860 പൌരത്വ പരിശോധനാ കേസുകളാണ് തീർപ്പാകാതെ കിടക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശ പൌരന്മാരെ രാജ്യത്തിന്റെ നിയമങ്ങളും നിലവിലുള്ള ഉഭയകക്ഷി സംവിധാനങ്ങളും അനുസരിച്ച് തിരികെ അയക്കേണ്ടതുണ്ടെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് മുന്നോടിയായുള്ള കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇനി ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിക്കും. നിയമസഭാ കക്ഷി നേതാവിനെ നിശ്ചയിക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അംഗീകരിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്ന് രാവിലെ യോഗം ചേർന്നത്. ഈ ആഴ്ച അവസാനത്തോടെയാകും പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുക എന്നാണ് നിലവിലെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായും തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും മുൻ മുഖ്യമന്ത്രിയും CPIM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കുമെന്നും ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യമെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടനും TVK അധ്യക്ഷനുമായ വിജയെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഗവർണർ വിശദീകരിച്ചതായി ലോക്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിയമസഭയിൽ ആവശ്യമായ ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്നും ലോക്ഭവൻ വ്യക്തമാക്കി. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നിതി ആയോഗ് പുറത്തിറക്കി. സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള 10 വർഷത്തെ സമഗ്രമായ വിശകലനമാണ് ഈ റിപ്പോർട്ട്. പ്രവേശനം, അടിസ്ഥാന സൌകര്യങ്ങൾ, സമത്വം, പഠനഫലങ്ങൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് റിപ്പോർട്ടിലുള്ളത്. സ്കൂൾ ഘടന പുനഃസംഘടിപ്പിക്കുക, സ്കൂൾ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾ നിർണായക പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദര സൂചകമായി സപ്ലൈകോ വിമൻസ് 11 പരിപാടി. ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കുന്നു. വനിതാ നേതൃത്വത്തെ ആദരിക്കുന്നതോടൊപ്പം സ്ത്രീകൾ വീടുകളിൽ

0: സമൂഹത്തിലും വഹിക്കുന്ന നിർണായക പങ്കിനെയും ഉയർത്തിക്കാട്ടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കിയിൽ പൂപ്പാറ ടൌണിൽ സർക്കാർ സ്ഥലം കയ്യേറി പന്നിയാർ പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. അനധികൃതമായി നിർമ്മിച്ച 88 കെട്ടിടങ്ങളാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചു നീക്കിയത്. ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയോദ്യാനം ട്രക്കിംഗ് സൌകര്യങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുന്നു. വന്യതയുടെ വശ്യ സൌന്ദര്യവും വൈവിധ്യമാർന്ന സസ്യസമ്പത്തും ആസ്വദിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാഹസിക സഞ്ചാരികൾക്കായി ട്രക്കിംഗിനൊപ്പം താമസ സൌകര്യങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ഉടുമ്പൻചോല താലൂക്കിലെ പൂപ്പാറ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന മതികെട്ടാൻചോല ജൈവ വൈവിധ്യം കൊണ്ട് സഞ്ചാരികളുടെ പറദീസയാണ്. മൂന്നാർ ബോഡിമെട്ട് പാതയിലെ ചൂണ്ടലിൽ നിന്ന് ആരംഭിക്കുന്ന 8 കിലോമീറ്റർ ട്രക്കിംഗ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ആനയിറങ്കൽ ഡാമിന്റെയും ചിന്നക്കനാൽ മേഖലയുടെയും മനോഹരമായ കാഴ്ചകൾ ഈ വനയാത്രയിൽ ആസ്വദിക്കാനാകും. നിത്യഹരിത വനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഈ വനമേഖലയിൽ അപൂർവ സസ്യസമ്പത്തും കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യവുമുണ്ട്. 2008 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ പ്രദേശം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനത്താരകളിൽ ഒന്നുകൂടിയാണ്.
0: ഐ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് 1,400 കോടി രൂപയുടെ അനധികൃത വസ്തുക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. 2021 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പിടിച്ചെടുത്ത വസ്തുക്കളിൽ 40% വർധനയുണ്ടായി. വ്യോമയാന മേഖലയിൽ ആഗോളതലത്തിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾക്കിടയിലും തുടർച്ചയായ 4 സാമ്പത്തിക വർഷത്തിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ആകെ 1,14,42,583 യാത്രക്കാരാണ് സിയാൽ വഴി സഞ്ചരിച്ചത്. ഇതോടൊപ്പം 73,134 വിമാന സർവീസുകളും വിമാനത്താവളം കൈകാര്യം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 77,844 നിഫ്റ്റി 5 പോയിന്റ് നേട്ടത്തിൽ 24,336 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ. തലശ്ശേരി എരഞ്ഞോളി അരങ്ങേറ്റ് പറമ്പിലെ കെ രമേശൻ വധശ്രമക്കേസിൽ CPIM പ്രവർത്തകരായ 5 പേരെ വിചാരണ കോടതി വിവിധ വകുപ്പുകൾ പ്രകാരം 14 വർഷം തടവിനും 2,55,000 രൂപ വീതം പിഴയടയ്ക്കാനും വിധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കര നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതെന്ന് ഇന്ത്യൻ സായുധസേന. സംസ്ഥാന നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ TVK അധ്യക്ഷൻ വിജയ്യെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. രാജ്യത്തെ 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് സമഗ്ര നയ റിപ്പോർട്ട് പുറത്തിറക്കി നിതി ആയോഗ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ഗാനകേളി.
3: ഗാനകേളി തുടർന്ന് കേൾക്കാം. ഇനി അഴിയാത്ത ബന്ധങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി അമ്പിളിക്കുട്ടൻ പാടിയ ഗാനം കേൾക്കാം. രചന കെ ജയകുമാർ, സംഗീതം ശ്യാം.

0: ഓ, ഈ വേനൽച്ചൂട് എന്നിട്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
1: ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ?
0: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജി ഉണ്ട് കൂടെ.
1: 1.5 ton 3-star 5-star AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം, ഒപ്പം EMI.
0: ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC അപ്ലൈ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറോ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഇനി കൊതി തീരും വരെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുനന്ദയും പാടിയ ഗാനം കേൾക്കാം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ഇനി ജോൺസന്റെ ഈണത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു കഥ ഒരു നുണക്കഥ. ഗാനരചന MD രാജേന്ദ്രൻ.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: രൂപയിൽ താഴെ.
1: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: TNC apply.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: ഇന്നത്തെ ഗാനകേളിയിൽ അവസാനമായി ചെപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

0: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസി ആക്കാം.
1: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
0: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: BLDC ഫാനുകൾ

ഗാനകേളി. FM പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ രാജ്യം ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത MLAമാരുമായും UDF ഘടകകക്ഷി നേതാക്കളുമായും AICC നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ രണ്ടു ദിവസത്തെ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദരസൂചകമായി വിമൻസ് 11 ഓഫറുമായി സപ്ലൈകോ. May 11 മുതൽ 11 ദിവസത്തേക്ക് 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കും. ഇടുക്കി പൂപ്പാറ ടൗണിൽ സർക്കാർ സ്ഥലം കയ്യേറി പന്നിയാർപ്പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച

0: നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. വ്യോമയാന മേഖലയിലെ ആഗോള പ്രതിസന്ധികൾക്കിടയിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 4 സാമ്പത്തിക വർഷങ്ങളിലായി സിയാൽ തുടർച്ചയായി ഈ നേട്ടം കൈവരിക്കുകയാണ്. സാംസ്കാരിക വകുപ്പിനു വേണ്ടി ഗുരു ഗോപിനാഥ് നടനഗ്രാമം നൽകുന്ന ദേശീയ നാട്യപുരസ്കാരം, സബരിയ പുരസ്കാരം എന്നിവയുടെ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 16. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.
1: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ചേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണങ്കണ്ടിയിൽ.
2: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 14,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
3: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
4: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
3: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ, കോളേജ് ID കാർഡുമായി വരൂ.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.

0: എവർഗ്രീൻ ട്വേറ്റ്സ്. ഇനി മലയാളം വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടിവികെ നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണറെ സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വയസ്സ്. ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. അച്ചടക്കവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. 63 MLA മാരും AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. നിയുക്ത MLA മാരെ ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച അവസാനത്തേക്ക് നീണ്ടേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എംപുള്ളൂർ.

0: കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് നിയുക്ത കോൺഗ്രസ് എം എൽ എമാർ പ്രകടിപ്പിച്ച അഭിപ്രായം അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകർ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തെ അറിയിക്കും. ഇതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കുക. ഇതിന് വഴിയൊരുക്കുന്ന പ്രമേയമാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയമസഭാ കക്ഷി യോഗം അംഗീകരിച്ചതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. എന്തായാലും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് സംബന്ധിച്ച തീരുമാനം ഈയാഴ്ച അവസാനത്തോടെ മാത്രമായിരിക്കും ഉണ്ടാകുക. കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകർ ഇന്ന് യു ഡി എഫിലെ വിവിധ ഘടകകക്ഷികളുമായും ചർച്ചകൾ നടത്തിയിരുന്നു.
1: തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. ഗവർണറുടെ ക്ഷണപ്രകാരമായിരുന്നു സന്ദർശനം. സർക്കാർ രൂപീകരണത്തിനായി ഭൂരിപക്ഷം തെളിയിക്കണമെന്ന നിലപാടാണ് ഗവർണർ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചത്. 118 എം എൽ എമാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയം നേടിയ ടി വി കെക്ക് കോൺഗ്രസിന്റെ 5 എം എൽ എമാർ ഇതിനകം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്തുണ നൽകുന്ന കാര്യത്തിൽ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്ന് വി സി കെ അറിയിച്ചു. സർക്കാർ രൂപീകരിക്കാൻ ടി വി കെയെ ഗവർണർ അനുവദിക്കണമെന്നും ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കാൻ അവസരം നൽകണമെന്നും ഇടതു പാർട്ടികൾ നിലപാട് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ജാഗ്രതയോടെയും ഐക്യത്തോടെയും വെല്ലുവിളികൾക്ക് ശക്തമായ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പുകളോടെയുമാണ് രാജ്യം നിലകൊള്ളുന്നതെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സായുധസേനയുടെ പോരാട്ട വീര്യത്തെ രാജ്യം ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. 26 പേരുടെ ജീവൻ നഷ്ടമാകാനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി 2025 മെയ് 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന് പുറമെ നിരവധി ഭീകരരെയും ഈ സൈനിക നീക്കത്തിലൂടെ വധിക്കാൻ സായുധസേനയ്ക്ക് സാധിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേന ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിൻവല്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം കഴിവുകളെക്കുറിച്ച് ഉറച്ച ബോധ്യമുള്ള ഇന്ത്യൻ സേനയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
2: Firstly, in terms of Pakistan, whatever structure he creates, we know what he has to bring against us. In terms of our own capabilities, we are enhancing our own capabilities to go beyond what we have existing. We are looking at a wide spectrum of ranges, a wide spectrum of trajectories to operate in all domains, and therefore this capability is what we are developing as we speak.
1: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ 52 സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടക്കുന്ന 2 സമ്മേളനത്തിൽ 33 സൈനിക് സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുത്തു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് ശ്രീ സഞ്ജയ് സേഠ് പറഞ്ഞു. യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സൈനിക് സ്കൂൾ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭാവി സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമ്മേളനത്തിൽ നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട 2860 പൌരത്വ പരിശോധന കേസുകളാണ് രാജ്യത്ത് തീർപ്പാക്കാതെ കിടക്കുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. നിയമവിരുദ്ധമായി ഇന്ത്യയിൽ കഴിയുന്ന ഏതൊരു വിദേശ പൌരനെയും രാജ്യത്തിന്റെ നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് തിരികെ അയക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
4: ലോക് അവൈധ ഢംഗ് സേ ഹമാരെ യഹാൻ രഹ രഹേ ഹൈൻ ഇസ്മേ ഹംകോ ബംഗ്ലാദേശ് കി സഹയോഗ് ചാഹിയേ താക്കി വോ ഉൻകോ റിപാട്രിയേറ്റ് കിയാ ജായേഗാ അപ്നേ ദേശ്.

0: पिछले कुछ सालों में 2860 से ऊपर ऐसे मसले हैं जिसमें हम लोगों ने राष्ट्रीय सत्यापन के लिए बांग्लादेश को खबर किया है और ये सभी मामले उनके यहाँ लंबित हैं। हमारा ये नीति है कि जो भी विदेशी नागरिक हमारे यहाँ अवैध रूप से रह रहा है वो उनको अपने देश जाना पड़ेगा जब उनकी नेशनलिटी वेरिफिकेशन उनका राष्ट्रीयता का सत्यापन हो जाता है।
1: ആറ് സെൻസസ് ബോധവൽക്കരണ LED മൊബൈൽ വാനുകളുടെ ഫ്ളാഗ് ഓഫ് സെൻസസ് കമ്മീഷണർ ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. സെൻസസ് വിവരങ്ങളുടെ പ്രചാരണം ഉറപ്പാക്കുക, പൊതുജന അവബോധം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2027 സെൻസസിൽ ആദ്യമായി അവതരിപ്പിച്ച സെൽഫ് ഇന്യൂമറേഷൻ സൌകര്യം 92 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇതിനകം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തിറക്കി. സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള 10 വർഷത്തെ സമഗ്രമായ വിശകലനമാണ് ഈ റിപ്പോർട്ട്. 13 ശുപാർശകൾ ഉൾക്കൊള്ളുന്ന വിശദമായ നയരേഖയും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാളും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ബാറ്റിംഗ്. ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാർ മരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജ്ജിതം. ഗുരുതരാവസ്ഥയിലുള്ള 2 യാത്രക്കാരെ ക്രൂയിസ് കപ്പലിൽ നിന്നൊഴിപ്പിച്ച ശേഷം ചികിത്സയ്ക്കായി നെതർലൻഡ്സിൽ എത്തിച്ചു. അർജന്റീനയിൽ നിന്ന് 1 മാസം മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. കപ്പലിലെ 40 യാത്രക്കാർ ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ സെന്റ് ഹെലീനയിൽ ഇറങ്ങിയതായി ഡച്ച് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ലെബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി ഇസ്രായേൽ ലെബനനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി. റെദ്വാൻ സേനാ കമാൻഡറെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ആണ് അനുമതി നൽകിയത്. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിന് കർഷകരുടെ വികസനം അനിവാര്യമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും ഹോർട്ടികൾച്ചർ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രത്യേക കർമ്മസേന രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് 2ാം തവണയും ഗവർണറെ സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വയസ്സ്. ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. അച്ചടക്കവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
3: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
5: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിലേക്ക് വരൂ. മാക്ബുക്ക്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
4: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
4: TNC apply.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ഉയർന്ന വില.
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

FM പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂരിന് ഇന്ന് ഒരു വയസ്സ്. ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത MLAമാരുമായും UDF ഘടകകക്ഷി നേതാക്കളുമായും AICC നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് ഷേട്ട്. സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ 2 ദിവസത്തെ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദരസൂചകമായി വിമൻസ് 11 ഓഫറുമായി സപ്ലൈകോ. May 11 മുതൽ 11 ദിവസത്തേക്ക് 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കും. ഇടുക്കി പൂപ്പാറ ടൗണിൽ സർക്കാർ സ്ഥലം കയ്യേറി. പന്നിയാർപുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. റെയിൽവേ ലെവൽ ക്രോസുകളിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടികളുമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. തിരുവനന്തപുരം കരമന കളിയിക്കാ

0: അവിള റോഡിൽ അപകടമേഖലയായി കണ്ടെത്തിയിട്ടുള്ള ബ്ലാക്ക് സ്പോട്ടുകളിൽ പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ലക്നൗ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടുന്നു. ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തിരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: അസൈൻമെന്റ്സ്, പ്രോജക്ട്, പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
2: മൈജി ബാക്ക് ടു സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
1: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: തലമുറകളായി കേരളീയരുടെ മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന നാമമാണ് കലാനിലയം സ്ഥിരം നാടകവേദി. 5 പതിറ്റാണ്ടിലേറെ നാടകാവതരണങ്ങളിലൂടെ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയ സമിതി, രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ, കായംകുളം കുച്ചുണ്ണി തുടങ്ങിയ കലാസൃഷ്ടികൾ ആദ്യകാലം മുതൽക്കേ വിസ്മയിപ്പിക്കുന്നവയായിരുന്നു. പുതിയ കാലത്തിനനുസൃതമായി ഇവയെ പുതുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവയുടെ വിജയഘടകം. കോഴിക്കോട്ട് പ്രദർശനം തുടരുന്ന രക്തരക്ഷസ് നാടകത്തെപ്പറ്റിയും സമിതിയെപ്പറ്റിയും സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം കലാനിലയം കൃഷ്ണൻ നായരുടെ മകൻ അനന്തപത്മനാഭൻ ചേരുന്നു. ഏരീസ് കലാനിലയം നാടകവേദിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറും ഉടമയുമാണ് അദ്ദേഹം.
2: രക്തരക്ഷസ് 2 ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇപ്പൊ അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് ചാപ്റ്റർ 1 ആണ്. ഇനി ഇതിന്റെ 2 ഭാഗം വരും, ചാപ്റ്റർ 2. അതും ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംഭവമായിരിക്കും, ഒരു നാടകത്തിന് 2 ഭാഗങ്ങളായിട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് ചാപ്റ്റർ 1-ൽ ചാപ്റ്റർ 2-ൻ്റെയും കൂടി കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. എന്നാലേ അവർ ഇന്നത്തെ തലമുറയ്ക്ക് ആ ഇനി ചാപ്റ്റർ 2 കാണുമ്പോൾ ആ ലിങ്ക് കിട്ടുകയുള്ളൂ, ഒരു കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് കുറേ മാറ്റങ്ങൾ നമ്മൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. പിന്നെ അത് ആ രംഗങ്ങളൊക്കെ ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. കുറേ ടെമ്പോ ആയിട്ടുള്ള സീനുകൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു. പിന്നെ വരച്ച സെറ്റിങ്സ് മാറ്റി 3D ടൈപ്പ് സെറ്റിങ്സ് ആക്കി. പിന്നെ ശബ്ദം, നമ്മൾ സിനിമ തിയേറ്ററിലുള്ള 7.1-ലാണ് നമ്മൾ സൗണ്ട് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇന്നത്തെ കുട്ടികളുടെ സിനിമ കണ്ടു കഴിഞ്ഞ് വരുന്നാൽ തന്നെ നമ്മൾ എങ്ങനെയുണ്ട് സിനിമ എന്ന് പറയുമ്പോൾ അവർ ആദ്യം പറഞ്ഞു, ഓ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കര അത്ഭുതമാണ്, അതിൻ്റെ വിഷ്വല് ഭയങ്കരമാണ്, അത് തന്നെ നാടകത്തിലും വേണം, എന്നാലേ ഇന്നത്തെ തലമുറയെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ. ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞ കാര്യം, പഴയ തലമുറയ്ക്ക് ഈ കലാനിലയത്തിൻ്റെ നാടകങ്ങൾ, അത് പ്രത്യേകിച്ച് രക്തരക്ഷസൊക്കെ അത്രയും മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നൊരു ആൾക്കാരാണ്, അവരെ നമ്മൾ തൃപ്തിപ്പെടുത്തണം. അതേപോലെ പുതിയ തലമുറയ്ക്ക് അത്ഭുതവും വിസ്മയവും തോന്നിപ്പിച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും വേണം. അപ്പോൾ ഇത് രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞത് വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. പക്ഷേ ഞാൻ കൊണ്ടുവന്ന ഈ മാറ്റങ്ങൾ 2 തലമുറയ്ക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ആൾക്കാരുടെ തിരക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അച്ഛൻ്റെയും അമ്മയുടെയും പണ്ടുണ്ടായിരുന്ന ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
3: നമ്മുടെ ഒരു സെറ്റിലെ പ്രോഗ്രാമിൽ, നാടക അവതരണത്തിൽ എത്ര പേര് സഹകരിക്കുന്നുണ്ട്? ടീം എത്ര പേരുടെ ടീമാണ്?
2: അത് നമ്മൾ മൊത്തം ക്രൂ എന്ന് പറഞ്ഞൊരു 110 പേരോളം വരും. മൊത്തം ക്രൂ അഭിനയിക്കുന്ന ആൾക്കാരും അതിക്കാളും കൂടുതലാണ് ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർ. കാരണം നമ്മുടെ നാടകം കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ടെക്നിക്സ് ആണ്. ആൾക്കാർ നാടകം കേട്ടേക്കൊന്ന് സ്റ്റേജ് കണ്ടോട്ടെ എന്ന് ചോദിക്കും. ആ ക്യൂരിയോസിറ്റിയാണ് കലാനിലയത്തിൻ്റെ നാടകം ഇന്നും നിലനിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് ഇതിൻ്റെ ഒരു മാജിക്ക്, 53 വർഷം പഴക്കമുള്ള ഒരു നാടകം ഇന്നും പുതിയ തലമുറയും പഴയ തലമുറയും ഒരുപോലെ ആകർഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയും, അതൊരു മാജിക്കാണ് സത്യം പറഞ്ഞു. അപ്പം ഞാൻ പറയും അതിൻ്റെ ടെക്നിക്സ് തന്നെയാണ് അതിൻ്റെ മാജിക്ക്. പിന്നെ 11 അക്ഷരം കലാനിലയം എന്നുള്ള പറഞ്ഞൊരു 11 അക്ഷരം അതൊരു വലിയൊരു ബ്രാൻഡ് തന്നെയാണ്. പിന്നെ ഇപ്പം ഞാൻ 2-ാമത് തുടങ്ങിയപ്പോൾ ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി, ഒരു മൾട്ടിനാഷണൽ കമ്പനിയായ ഏരീസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പും കൂടി നമ്മളിവിടെ അസോസിയേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിത് അവതരിപ്പിക്കുമ്പോൾ ഏരീസ് കലാനിലയം എന്ന പേരിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഏരീസിൻ്റെ ചെയർമാൻ സോൺ റോയ് സാറും കൂടി എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം ഒരു വലിയൊരു വ്യവസായ പ്രമുഖനാണെങ്കിൽ പോലും വലിയൊരു കലാകാരനാണ്.

0: കലാനിലയത്തിനോട് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടും എനിക്ക് വലിയൊരു ഉപകാരം തന്നെയാണ്. അത് വലിയ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഇത്തരം ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സഹായം വലിയൊരു കാര്യം. കാരണം നമുക്കിനി നാടകം എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമ തന്നെ കണ്ടില്ലേ, ഒരാൾ ന്യൂയോർക്കിലിരുന്ന് നമ്മുടെ സിനിമ കാണുന്നു, ഒരാൾ വേറെ എന്താ പറയുക ലണ്ടനിലിരുന്ന് കാണുന്നു, ഇങ്ങനെ പല തലത്തിലേക്ക് സിനിമ മാറിക്കഴിഞ്ഞു. അതേപോലെ നാടകവും മാറണം, നാടകവും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും കൂടി അവതരിപ്പിക്കാവുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. കാരണം ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് നാടകം നടത്തുമ്പോൾ പോലും കോഴിക്കോട്ടുകാർ മാത്രമല്ല നാടകം കാണാൻ വരുന്നത്, ബോംബെയിൽ നിന്ന് ഇവിടെ ആൾക്കാർ വന്ന് നാടകം കാണുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ വന്ന് നാടകം കാണുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് ദൂരത്തുനിന്ന് ആൾക്കാർ വന്ന് നാടകം കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും പോകണം, അത് കുറേ കൂടി ഹൈടെക് ആക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അവിടെയും പോയിട്ട് നമുക്ക് ഇത് വിജയിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇത്തരം ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സഹായം ആവശ്യമാണ്, മാറ്റങ്ങൾ കൊണ്ടുവരാനും ആവശ്യമാണ്. അങ്ങനെയാണ് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കാന്നുള്ള ആശയം എനിക്ക് തോന്നിയത്.
1: രണ്ടാമത് 24 ഇപ്പോൾ വീണ്ടും പ്രൊവൈഡ് ചെയ്തത് കഴിഞ്ഞ 2 കൊല്ലം അന്ന് മുതൽ ഇതിൻ്റെ ഒരു ടൂറിംഗ് പാറ്റേൺ എങ്ങനെയാണ്?
0: പണ്ടത് സ്ഥിരം നാടകവേദി ഒരു സ്ഥലത്ത് തന്നെ ഒന്നിച്ചെല്ലാം കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2003 ഞാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ എറണാകുളത്താണ് മണപ്പാട്ടിപ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയത്. അച്ഛൻ മരിച്ച സമയത്ത് അവിടെ നാടകം തുടങ്ങുന്ന ഒരാഴ്ച മുമ്പാണ് അച്ഛൻ മരിക്കുന്നത്, അവിടെ വെച്ചാണ് നാടകം നിന്നുപോയതും. അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ വീണ്ടും നാടകം ആരംഭിച്ചത്. അവിടെയും ഏകദേശം 8-9 നമ്മൾ പെർമനൻറ്റ് തിയേറ്ററായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. തൃശ്ശൂർ നമ്മൾ പെർമനൻ്റ് ആയിരുന്നു, കാലിക്കറ്റ് പെർമനൻ്റ് ആയിരുന്നു, ട്രിവാൻഡ്രത്ത് പെർമനൻ്റ് തിയേറ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അത്രയും ഒരു വലിയൊരു ഡ്യൂറേഷൻ നാടകം നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ ഒരു 1.5-2 മാക്സിമം ആ ഒരു പാറ്റേണിലാണ് നമ്മൾ നാടകം നടത്തിക്കൊണ്ട് പോകുന്നത്.
1: കാലിക്കറ്റിന് മുമ്പ് എവിടെയായിരുന്നു? തൊട്ട് മുമ്പ്
0: ഇപ്പോൾ ജസ്റ്റ് കുന്നംകുളം കഴിഞ്ഞു, അവിടുന്നാണ് കാലിക്കറ്റിൽ. കാലിക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യം 2006 ഞാൻ 9 നടത്തിയ സ്ഥലമാണ്. പിന്നെ അന്ന് നാടകങ്ങളും കൂടുതലുണ്ടായിരുന്നു, കടമറ്റത്ത് കത്തനാർ, നാരദൻ കേരളത്തിലെ കാര്യങ്ങളും കൊച്ചുണ്ണിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നമുക്ക് ഒരു നാടകം എടുക്കുമ്പോൾ തന്നെ എത്രയോ വലിയൊരു എമൗണ്ട് വന്നല്ലോ, ഇനി ഇതിൽ നിന്ന് കളിച്ചിട്ട് വേണം നമ്മൾക്ക് മറ്റുള്ള നാടകങ്ങളും എടുക്കാൻ. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഡയറക്ടർഷിപ്പ് 2 അതേപോലെ ഇത് മറ്റ് ഭാഷകളിലേക്കും കൂടി മാറ്റാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്, തെലുങ്കിലേക്കും കന്നഡയിലേക്കും. തമിഴിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു, പണ്ട് ഞാൻ നടത്തി തമിഴ്നാട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് തെലുങ്കിലേക്കും കന്നഡയിലേക്കും മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ കലാനിലയം എന്ന് പറഞ്ഞാലും കലാനിലയം കൃഷ്ണനായിരുന്നു പറഞ്ഞാൽ നമുക്ക് എവിടെ അറിയാൻ പറ്റും. മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് പെട്ടെന്ന് അവിടെ കയറി ചെന്ന് നമുക്കിത് എല്ലാവരിലേക്കും എത്തിപ്പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഇങ്ങനെ ലോഞ്ച് ചെയ്യാനെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നതും.
1: സെക്കൻഡ് പാർട്ട് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കണ്ടന്റിൽ
0: അതെ കഥ എൻ്റേതാണ്, പിന്നെ അതിൻ്റെ സംഭാഷണങ്ങൾ പ്രവീൺ ഇറവങ്കര എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ കൊണ്ടാണ് സംഭാഷണങ്ങൾ എഴുതിപ്പിക്കുന്നത്. സ്റ്റോറി എൻ്റെയാണ്. നാടകമായിരുന്നു അമ്മ നോക്കിക്കൊണ്ടിരുന്നത്, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നാടകം മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ അച്ഛനും സിനിമ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും, പക്ഷേ എനിക്ക് അതിലൊന്നും വലിയ താല്പര്യം തോന്നിയിട്ടില്ല. അപ്പോൾ നാടകത്തിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 2 ഗായത്രി എന്ന് പറഞ്ഞ മകളും മൂത്ത മകളും, രണ്ടാമത് ഗൗതം എന്ന് പറഞ്ഞ മകനും. മകൻ ആർക്കിടെക്റ്റാണ്, ഗായത്രി പ്രൊഫസറായിരുന്നു, അമൃതാഞ്ജനുള്ള പ്രൊഫസറായിരുന്നു, ഹസ്ബൻഡും പ്രൊഫസറായിരുന്നു, ഗോവിന്ദൻ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. എന്നിട്ട് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് അവർ KL യൂണിവേഴ്സിറ്റിയിൽ സീനിയർ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. പക്ഷേ മോള് റിസൈൻ ചെയ്തു. മോളൊക്കെ എൻ്റെ കൂടുതൽ എൻ്റെ സ്വഭാവമാണ്. പക്ഷേ മകനും ഏറ്റവും നല്ല കലാകാരൻ തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷേ മകളാണ് കൂടുതൽ ആക്റ്റീവായിട്ട് രംഗത്ത് വന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ കലാനന്ദ കൃഷ്ണനായർ ഫൗണ്ടേഷൻ, അച്ഛൻ്റെ ഫൗണ്ടേഷൻ ഉണ്ട്, അതിൽ ജോൺ പോൾ സാറാണ് അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മകളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള നാടകം കൂടി ചെയ്യാറുണ്ട്. അതിലാണ് ഹിഡുമ്പി എന്ന് പറഞ്ഞ നാടകം ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ എന്ന് പറഞ്ഞ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഹിഡുമ്പി നാടകത്തിൽ ആദ്യം ലക്ഷ്മിപ്രിയയാണ് അഭിനയിച്ചത്, അതിനുശേഷം എൻ്റെ മകളാണ് പിന്നെ ആ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഈ ഞാൻ എന്ന് പറഞ്ഞ നാടകവും അവളാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികളെ ഈ എക്സ്പെരിമെൻ്റ് തിയേറ്റർ ആ ഒരു ഇതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം എല്ലാ തരത്തിലുള്ള നാടകങ്ങളും നമുക്ക് വേണം. കലാനിലയത്തിൻ്റെ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത്തരം പരീക്ഷണ നാടകങ്ങളും നമുക്ക് ആവശ്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ കലാനിലയം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആകെ വക കാര്യങ്ങൾ മകളാണ് കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ അവൾക്ക് അവൾ കുട്ടികൾക്കുള്ള വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്, പിന്നെ സ്കൂളുകളിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, അവൾ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ മകൻ ജർമ്മനിയിലാണ്, അവനവിടെ ആർക്കിടെക്റ്റാണ്, അവിടെ വാർട്ട് ഡിസ്നിയിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. വൈഫാണെങ്കിൽ തൃശ്ശൂർ ഭാരതീയ വിദ്യാഭ്യാസ പ്രിൻസിപ്പളാണ്, ബിന്ദു എന്നാണ് പേര്.
1: നമ്മൾ ഈ കലാനിലയത്തിൻ്റെ തലമുറകളിലൂടെ നീണ്ടുപോകുന്ന ദൃശ്യാനുഭവത്തെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് പറഞ്ഞാൽ അവസാനിക്കാത്ത കൗതുകങ്ങളുടെ ഒരു വലിയ കലവറയാണ് കലാനിലയവും അതിൻ്റെ നാടകങ്ങളും.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ അതിൻ്റെ ഒരു അംശമാണ് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവെക്കാൻ താങ്കൾ വന്നത്. അത് വളരെ സജീവമായും വളരെ വിവരണാത്മകമായും ഒക്കെ പങ്കുവെക്കാൻ ഈ ഒരു സംഭാഷണത്തിലൂടെ കഴിഞ്ഞുവെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളോടൊപ്പം ചേരാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്കളുടെ കോഴിക്കോട്ടെ വേദിയും ഇതിൻ്റെ പ്രദർശനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. തുടർന്ന് താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഹൈടെക് ആയിട്ടും ഒക്കെ പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യാൻ

0: കലാനിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും നാടകങ്ങൾക്കും കഴിയട്ടെ എന്ന് ആണ് ഞങ്ങളുടെ ആശംസകൾ. താങ്ക് യു.
1: നന്ദി. നമസ്കാരം.
2: ഏരീസ് കലാനിലയം നാടകവേദിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറും ഉടമയും കലാനിലയം കൃഷ്ണൻ നായരുടെ മകനുമായ അനന്തപത്മനാഭൻ തന്റെ നാടക ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചതാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ധന്യ സി എസ്.
0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സുവർണ മലരുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചമ്പൽക്കാട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. രചന ഗോപി കൊല്ലം, സംഗീതം എം കെ അർജുനൻ.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് കണ്ണൂർ രാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം. ചിത്രം അഭിനന്ദനം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത്
1: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: The Real FM 103.6.

0: സുവർണ മലരുകൾ.
1: കളിയിൽ അല്പം കാര്യം. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന സത്യനന്ദിക്കാട്, സംഗീതം രവീന്ദ്രൻ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
2: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
1: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: ഒരു വീടായാൽ
4: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
4: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം
4: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: സുവർണമലരുകളിൽ ഇനി ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: തെക്കുറിശിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണമിട്ട് യേശുദാസും ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പൂജാപുഷ്പം.

0: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
1: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി
0: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, TNC അപ്ലൈ.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: എടി ഉമ്മറിൻ്റെ ഈണത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം പൗരുഷം.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: രചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്. ജാനകിയും ഗോപനും പാടിയ ഈ ഗാനം ശക്തി എന്ന ചിത്രത്തിൽ നിന്നും.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫെ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: ഇനി സലീൽ ചൗധരിയുടെ ഇണത്തിൽ ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം തുലാവർഷം. ഗാനരചന വയലാർ രാമവർമ്മ.

0: സുവർണ മലരുകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: മൾട്ടി ബാക്ക് ടു സ്റ്റഡി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
2: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
1: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
2: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
1: ഇപ്പോൾ എല്ലാ മൾട്ടി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: TNC apply.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
1: ഭൂമിയെയും ഭൂപ്രകൃതിയെയും അളവറ്റ സമ്പത്തിന്റെ സ്രോതസ്സായി കാണുന്ന ആധുനിക മനുഷ്യൻ പ്രകൃതി വിഭവങ്ങളുടെ ഖനനം നിരുപാധികം തുടരുകയാണ്. മണ്ണും കല്ലും ധാതുലവണങ്ങളും ഇന്ധനങ്ങളുമെല്ലാം ലാഭത്തിലധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ ആർത്തിയിൽ കൊള്ളയടിക്കപ്പെടുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങളുടെ ഖനനം സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു പൊന്നാനി MES കോളേജിലെ ജിയോളജി പഠന ഗവേഷണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ VK ബ്രിജേഷ്.
2: നിത്യജീവിതത്തിലെ വിവിധ ആവശ്യങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ വിഭവങ്ങളെ, ധാതുക്കൾ, ശിലകൾ എന്നിവയെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന പ്രക്രിയകളെയാണ് പൊതുവെ മൈനിങ് അഥവാ ഖനനം എന്ന് പറയുന്നത്. ഇത് പൊതുവെ രണ്ട് തരത്തിലുണ്ട്. ഒരു പ്രദേശമാകെ മാറ്റി തീർക്കുന്ന തരത്തിലുള്ള ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങും, അതേസമയം താഴേക്ക് ലംബമായി നിർമ്മിക്കുന്ന തുരങ്കങ്ങൾ വഴി ഭൂമിക്കടിയിൽ നടത്തുന്ന അണ്ടർഗ്രൗണ്ട് മൈനിങ്ങും. ഏതുതരം മൈനിങ്ങും അത് നടക്കുന്ന പ്രദേശത്തിനുണ്ടാക്കുന്ന മാറ്റം കൊണ്ട് ഉളവാക്കുന്ന ആഘാതങ്ങൾ വ്യത്യസ്ത വിധത്തിലാണ് അനുഭവപ്പെടുക. ജനവാസമില്ലാത്ത മേഖലകൾ. പരിസ്ഥിതി ഭൂശാസ്ത്രം അഥവാ എൻവയൺമെൻ്റൽ ജിയോളജിയുടെ ആദ്യ തത്വം തന്നെ പ്രകൃതി ദൃശ്യം അഥവാ സീനറി ഒരു പ്രകൃതി വിഭവമാണ് എന്നതാണ്. അപ്പോൾ അത്തരം കാഴ്ചകൾക്കുണ്ടാക്കുന്ന ഭംഗമാണ് ആദ്യത്തെ ആഘാതം. പ്രകൃതി ശരീരത്തിലെ മാറാത്ത വടുക്കൾ പോലെ ഈ ഖനന മേഖലകൾ നിലനിൽക്കും. ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇത്തരം മേഖലകളെ മനോഹരമാക്കി തീർത്ത് വേറെ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കാനും കഴിയാറുണ്ട്. പിന്നീട് എന്തുതരം വസ്തുവാണ് ഖനനം ചെയ്തെടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് ആഘാതങ്ങളെ കാണേണ്ടത്. വലിയ രൂപത്തിലും ഖനത്തിലും മണ്ണ് മാറ്റപ്പെടുമ്പോൾ അത് ആ

0: പ്രദേശത്തെ ആവാസ വ്യവസ്ഥയെ തന്നെ താളം തെറ്റിച്ചേക്കാം. മരങ്ങൾ, ജീവികൾ, സൂക്ഷ്മജീവികൾ എന്നിവയുടെ വളർച്ചയെയും മുന്നോട്ടുള്ള പോക്കിനെയും അത് ബാധിക്കാനിടയുണ്ട്. ചെങ്കല്ല് പോലെയുള്ള വിഭവങ്ങളാണെങ്കിൽ പൊതുവെ ആ പ്രദേശത്തെ ഭൂജല സ്രോതസ്സിനെയും ഉപരിതല ജലസ്രോതസ്സുകളെയും ബാധിക്കാനിടയുണ്ട്. കേരളത്തിൻ്റെ ഇടനാട്ടിലെ പോലെ ചെങ്കൽ കുന്നുകൾ വലിയ ജലസ്തരങ്ങളായി വർത്തിക്കുന്ന ഇടങ്ങളിൽ ഇതിൻ്റെ ആഘാതം കൂടുതൽ ദൃശ്യമാകും. മറ്റൊരു കാര്യം, ഇത്തരം മേഖലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീരുറവകളുടെ നാശമാണ്. ഇതും ജലലഭ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഘനശിലകളുടെ ഖനനം ഇതിനുമപ്പുറം ആഴത്തിലുള്ള ജലസ്രോതസ്സുകളെയാണ് ബാധിക്കുക. ശിലകളിൽ വിള്ളൽ ഇല്ലാത്ത, ഭൂജല സാന്നിധ്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഈ പ്രശ്നം അനുഭവപ്പെടുകയില്ല. ഖനനത്തിനു മുൻപ് ഇത് മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് ലഭ്യമാണ്. പുഴകളിലെ മണൽ വലിയ രൂപത്തിൽ നീക്കം ചെയ്യുമ്പോഴും ചുറ്റുമുള്ള ഭൂജല വിധാനത്തെ ബാധിക്കുകയും ഭൂജലത്തിൻ്റെ അടിയൊഴുക്ക് അഥവാ ബേസ് ഫ്ലോ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യും.
1: കരിങ്കൽ ക്വാറികൾ സൃഷ്ടിക്കുന്ന ബഹുവിധ മലിനീകരണം പ്രകൃതിക്കും ജൈവ വ്യവസ്ഥയ്ക്കും പരിക്കേൽപ്പിക്കുന്നുണ്ട്. ഭൂമിക്ക് താങ്ങാൻ കഴിയാത്ത വിധം അനിയന്ത്രിതമായി നടക്കുന്ന ഖനനം ജലമലിനീകരണം സൃഷ്ടിക്കുന്നതോടൊപ്പം ഭൂഗർഭജലത്തിന്റെ അളവിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ വി കെ ബ്രിജേഷ് തുടരുന്നു.
0: ജനവാസ മേഖലകളിൽ ഖനനത്തിന്റെ സ്വാധീനം എന്താണ് എന്ന് പരിശോധിക്കാം. മുൻപ് സൂചിപ്പിച്ച പ്രശ്നങ്ങൾക്കൊപ്പം ഭൂമിയുടെ സ്ഥിരത ഒരു വലിയ ഘടകമായി പരിഗണിക്കേണ്ടതുണ്ട്. ഒരു പ്രദേശം സ്വാഭാവികമായി നിൽക്കുന്ന ചെരുവിന് മാറ്റമുണ്ടാകുമ്പോൾ ആ പ്രദേശം അസ്ഥിരമാകുകയും മുകളിലെ പദാർത്ഥത്തിനനുസരിച്ച് താഴേക്ക് പതിക്കുകയും ചെയ്യും. മണ്ണ്, പാറ എന്നിവയുടെ പതനവും ഉരുൾപൊട്ടലുകളും ഇത്തരം പ്രദേശങ്ങളിൽ ഉണ്ടാവും. കൂടാതെ പാറ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ, വീടുകൾക്കുണ്ടാക്കുന്ന കേടുപാടുകൾ, നീരുറവകളുടെ ഗതിമാറ്റങ്ങൾ, ഭൂജലനിരപ്പിലെയും ഗുണനിലവാരത്തിലെയും മാറ്റങ്ങൾ എന്നിവ അനുബന്ധമായി സംഭവിക്കാനിടയുള്ളതാണ്. സുരക്ഷിതമായ ചെരിവ് നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇത്തരം മേഖലകളിൽ ഏതുതരം ഖനന പ്രവർത്തനങ്ങളും നടത്താവൂ. ബ്ലാസ്റ്റിങ്ങും മറ്റും ശാസ്ത്രീയമായി അനുവദിക്കപ്പെട്ട അളവുകൾക്കുള്ളിൽ നിന്നു മാത്രമേ നടത്താവൂ. മനുഷ്യന് ആവശ്യമായ വിഭവങ്ങൾ ഭൂമിയിൽ നിന്നുമാണ് ലഭ്യമാകുന്നത് എന്നതുകൊണ്ട് തന്നെ മൈനിങ് അഥവാ ഖനനം നടത്തേണ്ടി വരും എന്നത് തീർച്ചയാണ്. അതിൻ്റെ ആഘാതങ്ങളെ കുറയ്ക്കുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയും വിഭവ ചൂഷണം അപരിഹാര്യമായ പരിസ്ഥിതി മാറ്റം ഉണ്ടാക്കുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ഖനനം ഒഴിവാക്കുകയുമാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം.
1: കേരളത്തിന്റെ പ്രകൃതിയെ സംബന്ധിച്ച് കല്ലും മണ്ണും ഖനനം ചെയ്യുന്നതിന്റെ അളവ് അനുദിനം വർദ്ധിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപം കൊണ്ട പ്രകൃതി വിഭവങ്ങൾ ആധുനിക യന്ത്ര സമൂഹം നിമിഷങ്ങൾ കൊണ്ടാണ് കവർന്നെടുക്കുന്നത്. മലയോര ഗ്രാമങ്ങളിലെ അനിയന്ത്രിതമായ കരിങ്കൽ ഖനനം സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികൾ പലപ്പോഴും കണക്കുകൂട്ടലുകൾക്കപ്പുറമാണ്. കരിങ്കൽ ക്വാറികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക വെല്ലുവിളികളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ജിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജന എ വി പണിക്കർ.
2: നമ്മുടെ നാടിന്റെ അനുസ്യൂതമായ വികസന പ്രവർത്തനങ്ങൾക്കും ദൈനംദിന ഉപയോഗത്തിനുമായി വിവിധ തരത്തിലുള്ള ഭൂവിഭവങ്ങൾ ആവശ്യമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പാറ, മണൽ, ധാതുക്കൾ എന്നിവ വേർതിരിച്ചെടുക്കാനായി നാം ക്വാറികൾ എന്നറിയപ്പെടുന്ന ചെറിയ ഖനികളെ ആശ്രയിക്കുന്നുണ്ട്. ഇത്തരം ക്വാറികളുടെ നിരന്തരമായ പ്രവർത്തനം പ്രത്യക്ഷമായും പരോക്ഷമായും പരിസ്ഥിതിക്ക് വിനാശം വിതയ്ക്കാറുണ്ട്. ഇതുമൂലം ഏറ്റവും പ്രകടമായ മാറ്റം സംഭവിക്കുന്നത് ഭൂപ്രകൃതിക്ക് തന്നെയാണ്. തുടർച്ചയായുള്ള ഖനനം തദ്ദേശീയമായ ഭൂ നശീകരണത്തിനും അതുവഴി പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകാറുണ്ട്. പരിസ്ഥിതി നശീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വായുമലിനീകരണം. കരിങ്കൽ ക്വാറികളിൽ നിന്നുള്ള സൂക്ഷ്മമായ പൊടി പ്രദേശത്തെ വായുവിന്റെ ഗുണനിലവാരത്തെ ദോഷമായി ബാധിക്കുന്നു. അതുവഴി മനുഷ്യനും മറ്റു ജീവികൾക്കും സ്ഥിരമായ ശ്വസന സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ചുറ്റുമുള്ള സസ്യങ്ങളുടെ ആന്തരിക ഘടനകളെ കേടുവരുത്തുകയും അവയുടെ ദീർഘകാല നിലനിൽപ്പിനെ തന്നെ ദോഷമായി ബാധിക്കുകയും ചെയ്യുന്നു. ശബ്ദമലിനീകരണമാണ് അടുത്ത പ്രധാന വില്ലൻ. മിക്കവാറും നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് വേർതിരിക്കാനായി പാറകൾ പൊട്ടിക്കുന്നത് ശക്തമായ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഇതോടൊപ്പം വാഹനങ്ങളിൽ നിന്നും മറ്റ് യന്ത്ര സാമഗ്രികളിൽ നിന്നും പുറപ്പെടുന്ന

0: പലവിധത്തിലുള്ള ശബ്ദങ്ങൾ എല്ലാം ജീവജാലങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് പലപ്പോഴും ഹാനികരം ആകാറുണ്ട്. ക്വാറികൾ പരിസ്ഥിതിയിൽ സൃഷ്ടിക്കുന്ന ഏറ്റവും വലുതും സ്ഥിരവുമായ പ്രത്യാഘാതങ്ങളിലൊന്ന് ആ പ്രദേശത്തെ ജൈവവൈവിധ്യത്തിലുണ്ടാകുന്ന സമൂലമായ മാറ്റമാണ്. ഇവയുടെ തുടർച്ചയായുള്ള പ്രവർത്തനം പരിസരത്തെ ചെറുപ്രാണികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, മറ്റ് സൂക്ഷ്മജീവികൾ, സസ്യങ്ങൾ എന്നിവ ഉൾപ്പെട്ട ജൈവ വൈവിധ്യ ശ്രേണിയുടെ ശോഷണത്തിനും ജീവികളുടെ പുനരുൽപാദനത്തിനും ദോഷമായി ഭവിക്കുന്നു. ഇതോടൊപ്പം ഉപരിതല ഭൂഗർഭ ജലവിന്യാസങ്ങൾ ഉണ്ടാകുന്ന പ്രകടനമായ വ്യതിയാനങ്ങൾ പാരിസ്ഥിതിക ആഘാതങ്ങൾക്കും അതുവഴി മറ്റു ജീവജാലങ്ങളുടെ ഉന്മൂലനാശനത്തിനും കാരണമായേക്കാം. കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്തിൽ കാറികളുടെ നിരന്തരമായ പ്രവർത്തനം പലപ്പോഴും തദ്ദേശീയമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. മൺസൂൺ കാലാവസ്ഥ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഇടവിട്ടുണ്ടാകുന്ന മഴ കാറികളിൽ ചെയ്യപ്പെടുന്ന കുന്നിൻ പ്രദേശങ്ങളിൽ നിന്നും മേൽമണ്ണ് ഒഴുകിപ്പോകുന്നതിന് കാരണമാകുന്നു. അതുവഴി തൊട്ട അടുത്ത് നദികളിൽ അമിതമായി മണ്ണടിയുന്നതിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകാറുണ്ട്. അതുമാത്രമല്ല, പൊട്ടിക്കുന്നതിന്റെ ഫലമായി പാറകളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുകയും അതിൽ കൂടി കാറികളുടെ മാലിന്യം ഭൂഗർഭ ജലത്തിൽ കലരുകയും ചെയ്യുന്നു. ഇത് പ്രദേശത്തെ കിണറുകളെയും കുളങ്ങളെയും ദോഷമായി ബാധിക്കാറുണ്ട്. മലിനമായ ജലത്തിന്റെ ഉപയോഗം ത്വക്ജന്യ രോഗങ്ങൾക്കും ദന്തക്ഷയത്തിനും കാരണമാകുന്നു. വേനൽക്കാലത്ത് സ്ഥിതി വീണ്ടും മോശം ആകാറുണ്ട്. പാറയിൽ ആഴ്ന്നിറങ്ങുന്ന വിള്ളലുകൾ ബാഷ്പീകരണം വഴി ഭൂഗർഭ ജല നഷ്ടത്തിനും പ്രദേശത്തെ ജലശോഷണത്തിനും വഴിതെളിക്കുന്നു. അതുമാത്രമല്ല, വെള്ളത്തിലെ സിലിക്കൺ, കാർബൺ, ഫ്ലൂറിൻ തന്മാത്രകളുടെ അമിതമായ സാന്ദ്രത വർദ്ധിക്കുകയും അതുവഴി ഭൂഗർഭ ജലത്തിന്റെ ഗുണനിലവാരം ശോഷിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ഭൂഗർഭ ജല സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുന്ന മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ദോഷമായി ഭവിക്കാറുണ്ട്. ഇന്ന് നാം ഉപയോഗിക്കുന്ന ഭൂവിഭവങ്ങൾ എല്ലാം തന്നെ ഭൂമിയോടൊപ്പം 4600 ദശലക്ഷം വർഷം മുമ്പ് ആവിർഭവിച്ചതും നിലനിന്നു പോരുന്നതുമാണ്. എന്നാൽ നമ്മുടെ അത്യാർത്ഥിയും സ്വാർത്ഥതയും ഭൂവിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യാൻ ഇടയാക്കുന്നു. അതിന്റെ ഏറ്റവും ചെറിയ മാതൃകയാണ് പാറക്വാറികൾ. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ട പാറയും മണലും ധാതുക്കളുമൊക്കെ നമ്മുടെ അമിതമായ ഉപയോഗം മൂലം ശോഷണത്തിന് ഇരയായിട്ടുണ്ട്. അതിന് എപ്പോഴെങ്കിലും ഒരു അറുതി വന്നേ മതിയാവൂ. പരിണാമത്തിന്റെ ഭാഗമായി ഭൂമിയിൽ ഏറ്റവും അവസാനമായി ആവിർഭവിച്ച ഒരു ജീവിവർഗമാണ് മനുഷ്യൻ. അതിനു മുമ്പുണ്ടായിരുന്ന വമ്പൻ ദിനോസറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും പലവിധത്തിലുള്ള വംശനാശത്തിന് അടിപ്പെട്ട് ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ ഭൂമി മാത്രം ഇതെല്ലാം അതിജീവിച്ച് നിലനിന്നു പോരുന്നു. അതിനാൽ നമുക്ക് സേവ് എർത്ത്, ഭൂമിയെ രക്ഷിക്കൂ എന്ന പഴയ സ്ലോഗന് പകരം സേവ് ourselves, നമ്മെ രക്ഷിക്കൂ എന്ന പുതിയ ചിന്തയ്ക്ക് തുടക്കം കുറിക്കാം.
1: ശബ്ദമലിനീകരണവും ജലമലിനീകരണവും വായുമലിനീകരണവുമാണ് കരിങ്കൽ ക്വാറികൾ അവശേഷിപ്പിക്കുന്നത്. ഭൂപ്രകൃതിയുടെ ജൈവ വൈവിധ്യമെല്ലാം പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണ്. കാലാവസ്ഥയുടെയും ശുദ്ധജലവും ശുദ്ധവായുവും ഉൾപ്പെടുന്ന പ്രകൃതി വിഭവങ്ങളുടെയും അരക്ഷിതാവസ്ഥ ഭൂമിയെയും ഭൂമിയിലെ ജൈവലോകത്തെയും അസ്ഥിരപ്പെടുത്തും. വിഭവങ്ങളുടെ തുല്യമായ പങ്കുവെപ്പിന് പകരം സാമ്പത്തിക ലാഭം ഒരു ചെറുവിഭാഗത്തിലേക്ക് കുമിഞ്ഞുകൂടുന്ന വ്യവസ്ഥ ഭൂമിയുടെ സർവനാശത്തിനും നിദാനമാകും. ഭൂമിയില്ലാതെ നാം പണത്തിൽ കെട്ടിപ്പൊക്കുന്ന ലോകത്തിന് നിലനിൽപ്പില്ല എന്ന് സാരം.
2: ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
3: നിർവഹണ സഹായം ഷിബിൻ കെ.
4: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
5: തീർച്ചയായും.
4: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
5: മൈ ജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
4: TNC അപ്ലൈ.
6: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

ഇപ്പോൾ കഥകളിപ്പദങ്ങൾ കേൾക്കാം. പാടുന്നത് കോട്ടക്കൽ സുരേഷ് കുമാർ, KMP. ചെണ്ട കോട്ടക്കൽ വിജയരാഘവൻ. മദ്ദളം കോട്ടക്കൽ പ്രഹ്ലാദൻ. കഥ നളചരിത മാട്ടക്കഥ. 1-ാം ദിവസം. കഥാസന്ദർഭം: നാരദനും മറ്റും ദമയന്തിയെപ്പറ്റി പറയുന്ന വർണ്ണന കേട്ട് നളന് ദമയന്തിയിൽ അനുരാഗം തോന്നുന്ന ഭാഗം.

0: ഇതുവരെ കേട്ടത് കഥകളിപ്പദങ്ങൾ. പാടിയത് കോട്ടക്കൽ സുരേഷ് കുമാർ, KMP. ചെണ്ട കോട്ടക്കൽ വിജയരാഘവൻ. മദ്ദളം കോട്ടക്കൽ പ്രഹ്ലാദൻ.
1: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
2: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
1: കൂടെ വിഷു ഓഫറിൽ 1:10 ലക്ഷം രൂപയും.
2: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: TNC അപ്ലൈ.
3: FM പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത MLA മാരുമായും UDF ഘടകകക്ഷി നേതാക്കളുമായും AICC നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേട്ട്. സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ 2 ദിവസത്തെ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദരസൂചകമായി വിമൻസ് 11 ഓഫറുമായി സപ്ലൈകോ. May 11 മുതൽ 11 ദിവസത്തേക്ക് 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കും. ഇടുക്കി പൂപ്പാറ ടൗണിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലം കയ്യേറി പന്നിയാർ പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. റെയിൽവേ ലെവൽ ക്രോസിംഗുകളിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടികളുമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. അന്താരാഷ്ട്ര കലാപ്രദർശനമായ ലാ ബിനാലെ ഡി വെനീസിയ 2026 ഇന്ത്യ പവലിയൻ തുറന്നു. സാംസ്കാരിക മന്ത്രാലയമാണ് ഇന്ത്യ പവലിയൻ അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൗ സൂപ്പർ ജയൻസ് മത്സരം മഴ മൂലം റദ്ദാക്കി. ഡച്ച് ക്രൂയിസ് കപ്പലിൽ ഉണ്ടായിരുന്ന 5 പേർക്ക് കൂടി ഹൻഡ വൈറസ് സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന. 3 മരണം ഇതിനകം റിപ്പോർട്ട് ചെയ്തു. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400224440 9400224440. 11 മണിവരെയാണ് സമയം. ആദ്യ ഗാനം കേൾക്കാം, വെട്ടം എന്ന്.

0: ഓ, ഈ വേനൽച്ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
1: ഹാ, ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ.
0: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജി ഉണ്ട് കൂടെ.
1: 1.5 ton 3-star 5-star AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം, ഒപ്പം EMI-യും.
0: ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC apply.
2: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: കാഞ്ഞിലശ്ശേരി നിന്നും അജിത ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നു മിനിമോൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസി ആക്കാം.
1: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
0: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ബി എൽ ഡി സി ഫാനുകൾ 2000 രൂപയിൽ താഴെ.
0: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: ടി എൻ സി അപ്ലൈ.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: എം പി ശ്രീനിവാസന്റെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കിളിപ്പാട്ട്. രചന രാഘവൻ നമ്പ്യാർ, KM. ഈ ഗാനം ആവശ്യപ്പെട്ടത് രാധാകൃഷ്ണൻ, വിളയിൽ.

കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട് എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വിഷ്ണുലോകം. ആവശ്യപ്പെട്ടത് ശരത് വെള്ളയിൽ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: രഞ്ജിനിയിൽ ഇനി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി. ഗാനശില്പികൾ എം ബി രാജേന്ദ്രൻ, രവി ബോംബെ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ജോസഫ് ഗുരുവായൂർ.

ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400024440. അടുത്ത ഗാനം മദനോത്സവം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. രചന ONV, സംഗീതം സലീൽ ചൗധരി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ബാബു ഒളവണ്ണ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേശാടനം. ഗാനം ആവശ്യപ്പെട്ടത് സരസു, ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്.

രഞ്ജിനിയിൽ ഇനി കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മംഗളം നേരുന്നു. രചന എം ഡി രാജേന്ദ്രൻ, സംഗീതം ഇളയരാജ. ആവശ്യപ്പെട്ടത് ആരതി വിളയിൽ.